റേഡിയോ സുനോ 91.7 FM. Father's favorite radio station.

0: വചനങ്ങളിലൂടെ ഏതൊരാൾ അറിവ് നേടാനായി ഒരു വഴിക്ക് പുറപ്പെട്ടുവോ അവന് അല്ലാഹു സ്വർഗത്തിലേക്കുള്ള വഴികളും എളുപ്പമാക്കി കൊടുക്കുന്നതാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കളുണ്ട്.

ഇന്ത്യയിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 കത്തറിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രൊമോഷൻ September 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ്.

ഖത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രൊമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ്.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കൊള്ളണ്ട്.

0: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
1: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
0: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എഗ്സ്,
2: മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
3: This is Radio Suno
4: 91.7 FM,
3: Qatar's favorite radio station.

0: FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം. സ്മാർട്ട് ടോക്ക്.
1: പ്രവാസ ലോകത്ത് ഓണം കഴിഞ്ഞോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയണം. പക്ഷെ നാട്ടിലെ ഓണാഘോഷ പരിപാടികളൊക്കെ ഇങ്ങനെ അവസാനിച്ചു വരുന്ന ഒരു സമയം, അത് മാത്രമല്ല ഓണം ആര് തൂക്കി എന്നുള്ള ഒരു ചോദ്യവും നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. സ്മാർട്ട് ടോക്കിലേക്ക് സ്വാഗതം. നിസ്സയ അപ്പുണ്ണിയാണ് കൂടെയുള്ളത്.
2: സ്മാർട്ട് ടോക്കിൽ ഇന്ന് വളരെ സ്പെഷ്യലായ ഒരു അതിഥിയാണ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സ്നേഹത്തോടുകൂടി വളരെ സന്തോഷത്തോടുകൂടിയാണ് സോഷ്യൽ മീഡിയയിൽ ഈ സ്ഥാപനത്തെ നമ്മൾ ഏറ്റെടുത്തത്.
1: തൊടുപുഴയിലെ മഹാറാണി വെഡിങ് കളക്ഷൻസ്. തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം, തങ്ങളുടെ ജീവനക്കാർക്ക് കോടിക്കണക്കിന് രൂപയുടെ ഓണ സമ്മാനങ്ങൾ നൽകിയ ഒരു സ്ഥാപനവും ആ സ്ഥാപനത്തിന്റെ മുതലാളി.
2: തീർച്ചയായിട്ടും അദ്ദേഹം തന്നെയാണ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. തൊടുപുഴ മഹാറാണി വെഡിങ് കളക്ഷൻസിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ റിയാസ് വി എ.
1: എനിക്ക് തോന്നിയൊരു കാര്യം നിസ, ഈ ഓണത്തിന് മലയാളികൾ കണ്ട ഏറ്റവും മഹത്തരമായ മനോഹരമായ കാഴ്ച തൊടുപുഴയിൽ നിന്നാണ് സംഭവിച്ചത്.
2: തീർച്ചയായിട്ടും അതിനൊരു വലിയ അഭിനന്ദനങ്ങൾ സർ.
3: താങ്ക് യു.
1: ഓക്കെ, എന്താണ് മഹാറാണിയുടെ തുടക്കം? എന്താണ്
3: മഹാറാണി? നമ്മൾ 9 വർഷം മുമ്പാണ് ആരംഭിച്ചത് തൊടുപുഴയിലെ.
1: ഓക്കെ,
3: ഒരു 25,000 സ്ക്വയർ ഫീറ്റ് ഷോറൂമായിട്ടാണ് തുടങ്ങിയത്. ഇന്നിപ്പോ അതൊരു 65,000 സ്ക്വയർ ഫീറ്റിലേക്ക് 2.5 വർഷം മുമ്പ് അത് നമ്മളൊന്ന് ഉയർത്തി ഒരു ബ്രൈഡൽ ഷോറൂമായിട്ട് നിലനിർത്തി കൊണ്ടുപോകുന്നു.
2: എന്തുകൊണ്ടാണ് മഹാറാണി എന്നൊരു പേര്?
3: മഹാറാണി തീർച്ചയായിട്ടും ഒരു ടെക്സ്റ്റൈൽ ഫാമിലി വെഡിങ് സെന്റർ എന്ന് പറയുമ്പോൾ ബ്രൈഡ്സ് ആണല്ലോ കൂടുതൽ ഇതിനകത്തേക്ക് വരുന്നത്, വിവാഹ വസ്ത്ര പർച്ചേസ്. അപ്പൊ ഓരോ ബ്രൈഡ്സ് ഒരു മഹാറാണി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെ മനസ്സിൽ അന്ന് ചെറുതായി തോന്നിയത് കൊണ്ടാണ് ഇട്ടത്. പക്ഷെ അതിപ്പോ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നന്നായത് കൊണ്ട് അതിപ്പോ അത് വളരെ കൃത്യമായി ചേരുന്നു എന്ന് മാത്രം.
1: പേര് ചേരുന്നു അല്ലേ?
3: അതെ, വളരെ കൃത്യമായി ചേരുന്നു. ഇപ്പൊ
2: സാറിന്റെ ഒരു ബിസിനസ് യാത്രയുടെ തുടക്കത്തിൽ ഈ ഒരു ടെക്സ്റ്റൈൽ രംഗത്ത് തന്നെയായിരുന്നു, എങ്ങനെയാണ് ഈ ഒരു രംഗത്തേക്ക് സർ എത്തിയത്?
3: ഇല്ല, ഞാനൊരു ചെറിയ സ്വയം തൊഴിലൊക്കെ ആയിട്ടാണ് ആരംഭിച്ചിരുന്നത്. ശേഷം പല പല ബിസിനസ് ചെയ്തു, ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്തു, ബിസിനസ് ചെയ്തു, മൊബൈൽ ഫോൺ ബിസിനസ് ചെയ്തു, ഫുട്വെയർ ബിസിനസ് ചെയ്തു. അങ്ങനെയാണ് 9 വർഷങ്ങൾക്ക് മുമ്പ് ടെക്സ്റ്റൈൽ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് ഇങ്ങനെ വന്ന് തൊടുപുഴയിൽ നമ്മുടെ സ്വന്തം ദേശത്ത് തന്നെ 25,000 സ്ക്വയർ ഫീറ്റിൽ ആരംഭിച്ചത്. പിന്നീട് അങ്ങോട്ട് ജീവനക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കൂടെ നിൽക്കുന്ന ചങ്കും പറിച്ച് കൂടെ നിൽക്കുന്ന ടൈപ്പ് ഓഫ് ജീവനക്കാരായിരുന്നു. നമ്മുടെ പ്രവർത്തനങ്ങളും കുറച്ച് ഒക്കെ അവരങ്ങനെ നിർത്താൻ തോന്നിപ്പിച്ചിട്ടുണ്ടാവാം. എന്തായാലും ഞങ്ങളുടെ ടോട്ടൽ ടീമിന്റെ ഒരു ഭയങ്കര ടീം വർക്ക്, പിന്നെ കസ്റ്റമേഴ്സിന് എപ്പോഴും ഏറ്റവും നല്ലത് ഏറ്റവും വൃത്തിക്ക് അവരുടെ തൃപ്തി ഉറപ്പുവരുത്തി കൊടുക്കുന്ന കാര്യത്തിൽ തുടക്കം മുതലെ ശ്രദ്ധിച്ചിരുന്നു. അതാണ് നമ്മളെ ഇതുവരെ എത്തിച്ചതിന്റെ ഏറ്റവും വലിയൊരു സൂത്രവാക്യം എന്നുള്ളതാണ് ഞങ്ങള് വിശ്വസിച്ചോണ്ടിരിക്കുന്നത്.
1: ഓക്കെ, ഇപ്പൊ എത്രയാണ് ടീം സ്ട്രെങ്ത്? എത്രയാണ് സാർ, എത്ര ജീവനക്കാരാണ് ഉള്ളത്?
3: അതെ, മഹാറാണി വെഡിങ് കളക്ഷൻസിൽ മാത്രമാണെങ്കിൽ 440 പേരാണ് നമ്മുടെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നമുക്ക് മറ്റു പല ബിസിനസ്സുകളൊക്കെ ഉണ്ട്, അതൊക്കെ കൂടി ഒരു 12,000 ടീം മെമ്പേഴ്സ് നമ്മുടെ കൂടെ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്.
1: അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഈ ഇപ്പൊ മഹാറാണിയിലേക്ക് തൊടുപുഴ, അല്ലെങ്കിൽ ഇപ്പൊ തൊടുപുഴ എന്ന് പറയുമ്പോ തൊടുപുഴ, മൂവാറ്റുപുഴ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇപ്പൊ അവിടെ നിന്നുള്ള കസ്റ്റമേഴ്സ് മാത്രമാണോ, അതല്ല മഹാറാണിയെ കുറിച്ച് കേട്ടറിഞ്ഞ് ഇപ്പൊ നമ്മൾ എറണാകുളത്തൊക്കെ പോയി പർച്ചേസ് ചെയ്യുന്ന പോലെയുള്ള ആ ഒരു സംസ്കാരത്തിലേക്ക് വന്നിട്ടുണ്ടോ?
3: തീർച്ചയായിട്ടും അതാണ് ഇപ്പൊ ഇത് ഏറ്റവും വലിയൊരു ഒരു മാറ്റം എന്ന് പറയുന്നത്. ഇപ്പൊ ശരിക്കും ടോട്ടലി ഒരു ബിസിനസിന്റെ ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ നാട്ടിൽ നിന്ന് കിട്ടുന്ന ബിസിനസ് 30% നാട്ടിന്റെ ഔട്ടർ ഏരിയകളിൽ നിന്ന്, പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇപ്പൊ ആലപ്പുഴ, മാവേലിക്കര, കായംകുളം, റാന്നി, കോന്നി, പത്തനംതിട്ട ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്നും വിവാഹ വസ്ത്രങ്ങൾ എടുക്കാൻ വേണ്ടി വരുന്ന ബിസിനസ്സാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു 70% ബിസിനസ്സും മഹാറാണിയെ സംബന്ധിച്ചിടത്തോളം. അതിൽ തന്നെ ഏറ്റവും വലിയ രസമുള്ള കാര്യം എന്ന് പറയുന്നത് NRIs ഒക്കെ യുവതികളൊക്കെ പുറത്തിരിക്കുമ്പോ, ഇപ്പൊ UKയിലോ അമേരിക്കയിലോ ഈവൻ ഖത്തറിലോ ഒക്കെ ഇരിക്കുമ്പോ വിവാഹം ഉറപ്പിക്കുമ്പോഴും സോഷ്യൽ മീഡിയയിലെ നമ്മുടെ പ്രസൻസ് കണ്ടുകൊണ്ട് അവര് മഹാറാണിയിൽ നിന്ന് വാങ്ങാൻ ആഗ്രഹിക്കുന്നു, വീട്ടുകാര് റാന്നിയിൽ നിന്ന് മഹാറാണിയിൽ എത്തുന്നു, പെൺകുട്ടി NRI എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി മഹാറാണിയിൽ വരുന്നു, അവൾ വെച്ച് കൂടിക്കാഴ്ച നടത്തുന്നു, വിവാഹ വസ്ത്രം പർച്ചേസ് ചെയ്യുന്നു, ഒരുമിച്ച് നാട്ടിൽ പോകുന്നു. അങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ മുഹൂർത്തങ്ങൾ സംഭവിക്കുന്നുണ്ട്.
2: സാർ പറഞ്ഞു ഇത്രയും 2,000 ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. സാർ, ഈ ഒരു ടീമിനെ കൂട്ടി നിർത്തുന്നതിന്റെ ഒരു ഒരു സീക്രട്ട് എന്താണ്? എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യം?
3: അതെന്താന്ന് വെച്ചാല് ബിസിനസ് വളരണമെങ്കിൽ ഒരു വൺ മാൻ ഷോയിൽ ഒന്നും നടക്കില്ല എന്നുള്ളത് വളരെ കൃത്യമായ ബോധ്യമുണ്ട്. എല്ലാവരും അവരൊരു റോള് വളരെ കൃത്യമായി വഹിച്ചെങ്കിൽ മാത്രമേ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എല്ലാവരും കൂടെ ബിസിനസിനെ നന്നായി പുഷ്ടിപ്പെടുത്തി നന്നായി കൊണ്ടുപോവുക, തീർച്ചയായിട്ടും അതിനകത്തു നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു അംശം അവരിലേക്ക് തന്നെ എത്തിപ്പെടുക. അത് അവർക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന പണം അവർക്ക് മോട്ടിവേഷൻ ആയിക്കൊണ്ട് അവര് ഹൃദയം പറിച്ച് കൂടെ നിന്ന് ബിസിനസ്സിനെ നല്ല രീതിയിൽ കൊണ്ടുപോവുക, കസ്റ്റമറെ 100% സാറ്റിസ്ഫൈ ചെയ്യിക്കുക, കസ്റ്റമറും അപ്പോ വീണ്ടും വീണ്ടും എക്കാലത്തും തിരിച്ചു വരും, നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോകാൻ പറ്റും. അത് കൃത്യമായി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും, അവർക്കത് കൊടുക്കും, അവർ വിശ്വസിക്കുന്നു, കൂടെ നിൽക്കുന്നു, എല്ലാവരോട് കൂടി നന്നായി കൊണ്ടുപോകുന്നു.
1: ഓക്കെ, കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് നോക്കുന്ന സമയത്താണെങ്കിലും ശരി, ഇപ്പൊ പലർക്കും സമ്മാനങ്ങൾ കിട്ടുന്നു, പലർക്കും സമ്മാനങ്ങൾ കിട്ടുന്നില്ല. പക്ഷേ കിട്ടുന്നവരും കിട്ടാത്തവരും ഒരുപോലെ സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ചിയറിങ്ങും കയ്യടിയും ഒക്കെ വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് സാറിനെ വിളിക്കണം അല്ലെങ്കിൽ രാജ്കാരെ വിളിക്കണം എന്ന് ഞങ്ങൾക്ക് തോന്നിയത്.
3: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഒരു കൾച്ചർ ഉണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ. അതായത് എല്ലാവർക്കും കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. എല്ലാവർക്കും കിട്ടാനുള്ള വാതില് തുറന്നു കൊടുക്കുകയും അവരെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ അവിടുത്തെ ഒരു സിസ്റ്റം പോകുന്നത്. അപ്പം ശരിക്കും ഓണത്തിന്റെ ഒരു സമ്മാനം എല്ലാവർക്കും കിട്ടി. കിട്ടിയതിന്റെ തോത് പലർക്കും വലുതും പലർക്കും ചെറുതായിരുന്നു എന്ന് മാത്രം. പക്ഷെ ഒരു സ്ഥാപനത്തിലുള്ള ഒരു കൾച്ചർ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതും ഭാഗ്യം കൊണ്ട് നടന്നു പോകുന്നതും നന്നായി കൂടുതൽ കിട്ടുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൾച്ചറാണ് അവിടെ നടക്കുന്നത്. അതാണ് എപ്പോഴും വിജയം കാണത്തുള്ളൂ എന്നുള്ളത് നമുക്ക് നമ്മുടെ ടീമിനും ഒരു ചെറിയ ബോധ്യം എവിടെയോ കിടപ്പുണ്ട്. അതാണ് അതിന്റെ ഒരു
2: സംഭവിക്കുന്നത്. അതിൽ തന്നെ എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നിയത് സ്ഥലവും വീടും കൊടുക്കുക. അതെനിക്ക് ഒരാളെ സംബന്ധിച്ച് അയാളുടെ ലൈഫില്
1: ഏറ്റവും
2: ഭയങ്കര
1: വിജയവും
2: തീർച്ചയായിട്ടും അത്
1: പൂർണ്ണതയുമാണ്.
2: അതെ, എന്തുകൊണ്ടാണ് സാർ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്? നമുക്കറിയാം വാഹനം കൊടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്, പല ഗിഫ്റ്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു വീടും സ്ഥലവും അത് ഏറ്റവും ആപ്റ്റ് ആയ ഒരാൾക്ക് തന്നെ കൊടുക്കുന്നു. മാർട്ടിൻ എന്നാന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിന് കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം സാർ എടുക്കാൻ കാരണം?
3: സത്യം പറഞ്ഞാല് മാർട്ടിനൊക്കെ നമ്മുടെ സ്ഥാപനം തുടങ്ങിയ ഉടനെ തന്നെ നമ്മുടെ കൂടെ ഒരു ബില്ലിംഗ് സ്റ്റാഫായിട്ട് ജോലി ചെയ്തു. മാർട്ടിനേക്ക് ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ബിസിനസിനെ അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് രംഗത്ത് നടത്തിക്കൊണ്ട് പോകാൻ നല്ല കെൽപ്പ് പുള്ളി തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ ആർജിച്ചെടുത്ത ഒരു സാധനമാണ്. അപ്പൊ അവരുടെയൊക്കെ ആ ലക്ഷ്യബോധവും കാഴ്ചപ്പാടും കാണുമ്പം സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കൊപ്പം എല്ലാ ആളുകളും ഒന്ന് വളരണം എന്നുള്ളതാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ്. തൊട്ടു മുമ്പ് നമ്മൾ രണ്ട് ജീവനക്കാർക്ക് സ്ഥലം കൊടുത്തിരുന്നു. പിന്നെ ഇത് ഇത്ര വലിയൊരു വാർത്തയൊന്നും ആയില്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോ മൂന്നാമതാണ് മാർട്ടിന് ഇങ്ങനെ ഒരു വീടും സ്ഥലവും കൊടുക്കുന്നത്. എന്തുകൊണ്ടും മാർട്ടിൻ അത് അർഹിച്ച ആളാണ്. പക്ഷെ മാർട്ടിന് കിട്ടിയപ്പം മാർട്ടിൻ സന്തോഷിച്ച പോലെ തന്നെ ഒട്ടേറെ ആളുകൾ സന്തോഷിച്ചു എന്നുള്ളതാണ് അവിടെ ഉണ്ടായ ഒരു ഏറ്റവും വലിയൊരു നല്ല മുഹൂർത്തം. ഇനിയും ഇതുപോലെ തന്നെ കൂടെ നിൽക്കുന്ന പല ആളുകൾക്കും സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഒരു കൾച്ചർ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹം തന്നെ.
1: ഓക്കെ, അതോടൊപ്പം തന്നെ നിത്യ
3: അർഹനാണ്.
1: അതുപോലെ തന്നെ ഒരാളാണ് നിത്യ എന്നാണ് പേരെന്ന് എനിക്ക് തോന്നുന്നു ഇല്ലേ? ഒരു ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാളുണ്ടല്ലോ, ആളുടെ ആ ഒരു ഹോർഡിങ്ങും ഫ്ലെക്സും ഒക്കെ കയറ്റി, അത് അതൊക്കെ വളരെ മനോഹരമായ ഒരു ആശയമാണ്. ഒരു പക്ഷേ നമ്മളൊരു ജീവനക്കാരനായിട്ട് നിൽക്കുന്ന സമയത്ത്, ഇപ്പൊ ഞങ്ങൾ മുതലാളിമാരല്ലല്ലോ, ഞങ്ങൾ ജീവനക്കാരായിട്ട് നിൽക്കുന്നത് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ
2: തീർച്ചയായും പല റീലും ഉണ്ടായിരുന്നു. എന്റെ മുതലാളി ഇതൊന്നും കണ്ടിരുന്നെങ്കിൽ പറഞ്ഞിട്ട് കുറെ റീല് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ശരിക്കും അങ്ങനത്തെ ഒരു ആശയത്തിലേക്ക് നിങ്ങൾ വരാൻ കാരണം എന്താണ്? ഇത് കൂട്ടായിട്ടുള്ള ഒരു തീരുമാനമാണോ, എങ്ങനെയാണത്?
3: നിത്യയുടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പരിപാടിയാണ്. കാരണം നിത്യ ഇങ്ങനെ ജോലി ചോദിച്ചു വന്നു. അപ്പൊ സെയിൽസിനകത്ത് എങ്ങനെ വർക്ക്, ഇങ്ങനെ ഒരു വർത്തമാനം പറയത്തിൽ സേവിങ് കേൾക്കാത്ത ഒരാൾക്ക് എങ്ങനെ ജോലി കൊടുക്കും? എന്തായാലും കുഴപ്പമില്ല, ഒരു ചെറിയ പെൺകുട്ടിയല്ല, ജോലി ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് അതിന് പറ്റുന്ന ജോലിയൊക്കെ ആയിട്ട് പാക്കിംഗ് ഡിവിഷൻ, ഫോൾഡിംഗ് ഡിവിഷനിലൊക്കെ നമ്മൾ ജോലി കൊടുത്തു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ ഈ കുട്ടിയുടെ ചെവി കേൾക്കാത്ത കാര്യം. നമ്മുടെ കടയിലെ ജീവനക്കാർ തന്നെ കുട്ടീനെ ഒന്ന് ഹോസ്പിറ്റലിൽ ഡോക്ടറെ അടുത്ത് പറഞ്ഞയച്ചു. അപ്പൊ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഹിയറിംഗ് ആയിട്ട് വെക്കുകയാണെങ്കിൽ അല്പം ഒന്ന് ഗുണം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ആ ഡിവിഷനിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഒരു ദിവസം നമ്മൾ നോക്കുമ്പോൾ പിരിവെടുത്തത് വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്ലാനിലേക്ക് പോവാണ്. അങ്ങനെയാണ് നമ്മുടെ ശ്രദ്ധയിലത് വന്നത്. കാര്യം ചോദിച്ചു, അപ്പൊ കാര്യം പിടി കിട്ടി. അപ്പൊ നമ്മൾ പറഞ്ഞ ഒരു പണി നിങ്ങളത് ചെയ്യണ്ട, നമുക്ക് നമ്മുടെ സ്ഥാപനത്തിന്റെ വഴിയായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ആക്ച്വലി ശരിക്കും പറഞ്ഞ നമ്മളത് മുന്നോട്ടെടുത്തതും അത് കൊടുത്തതും. അപ്പൊ അത് കൊടുത്തപ്പോ നമ്മൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിൽ ഒന്ന് പബ്ലിഷ് ചെയ്തു. അത് ഇത്രയേറെ ആളുകൾക്ക് ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കുന്നു. സത്യം പറഞ്ഞാൽ അത് ടച്ച് ചെയ്ത ശേഷമാണ് നമുക്കും തോന്നിയത് വേറെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അതിന്റെ കാര്യമായിരുന്നു ശരിക്കും പറഞ്ഞാൽ അതും.
2: മഹാറാണി വെഡിംഗ് കളക്ഷൻസിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ റിയാസ് വി ആണ് നമ്മുടെ കൂടെ സ്മാർട്ട് ടോക്കിൽ ഉള്ളത്. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാനായിട്ടുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കാം സ്മാർട്ട് ടോക്ക്.

0: സ്മാർട്ട് ടോക്ക്.
1: ഈ ഓണക്കാലത്ത് മലയാളികൾ എല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച സ്ഥാപനങ്ങളിൽ ഒന്നാണ് മഹാറാണി വെഡിങ് കളക്ഷൻസ് തൊടുപുഴ. മഹാറാണി വെഡിങ് കളക്ഷൻസിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ റിയാസ് സാറാണ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. മഹാറാണിയുടെ മുഖങ്ങളിൽ ഒന്നാണ് നിത്യ എന്ന് പറയുന്ന, നിത്യയുടെ വീഡിയോസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. തുടക്കം മുതൽ നിത്യ വളരെ വലിയൊരു നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാൾ തന്നെയാണ്. നിത്യനെ പോലെ തന്നെ അടുത്തൊരാൾക്ക് കൂടി നമ്മൾ ജോലിയും കാര്യങ്ങളും ഒക്കെ നൽകുന്നുണ്ട് അല്ലേ?
2: കുറെയധികം ആളുകൾ നമ്മുടെ അടുത്ത് ജോലി ചെയ്യുന്നുണ്ട് പല ഫേമിലായിട്ട്. പക്ഷെ നമ്മുടെ വ്ളോഗർ ജോജി തമ്പി ഒരിക്കലൊരു വാട്സാപ്പിൽ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു, ഇങ്ങനെ വർത്തമാനം പറയത്തില്ല ചെവിങ് കേബിൾ, പക്ഷെ നല്ല വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്, ഒരു ഹോസ്പിറ്റലിൽ തൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ചെറുപ്പക്കാരനായ പയ്യൻ, ആരെങ്കിലും ഒരു ജോലി കൊടുക്കുന്നുള്ളൊരു പോസ്റ്റ് കണ്ടപ്പോ നമ്മള് അവനെ വിളിച്ചു വരുത്തി. നമ്മൾ ശരിക്കും നമ്മുടെ ഇൻവെന്ററി ഡിപ്പാർട്ട്മെന്റിൽ ജോലി കൊടുത്തു. അവനെ അറ്റായിട്ടുള്ള ഒരു പയ്യനും കൂടെ കൂടിയായിരുന്നു, അദ്ദേഹത്തിന് അങ്ങനെ ഒരു ജോലിയും കൂടെ കൊടുത്തിരുന്നു.
3: അതോടൊപ്പം
2: ശരിക്കും ഇതൊരു കാര്യം കൂടെ എടുത്തു പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല്, നമുക്ക് ഇത്തരം സന്ദർഭങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്ന നമ്മുടെ അവിടുത്തെ കുറച്ച് നല്ല ആളുകളുണ്ട്. ഇത്തരം ഇതിപ്പോ എല്ലാം നമ്മുടെ മുമ്പിൽ എത്തത്തില്ലല്ലോ, നമ്മുടെ മുമ്പിലേക്ക് ഇത്തരം കാര്യങ്ങളെ കൊണ്ടുവരുന്നതും ഇതൊക്കെ നടത്തിയെടുക്കാനായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. അവരോടാണ് ശരിക്കും പറയുന്നത് ആക്ച്വലി
3: അതോടൊപ്പം തന്നെ ഇതില് സാറിന്റെ ഡിജിറ്റൽ ടീം ആരാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് ആരാണ്?
1: അവർക്കൊരു
3: വലിയ കൈയടി ഉണ്ട് കേട്ടോ.
2: തീർച്ചയായിട്ടും അതൊരു 10-20-22 പേര് ഒരു ടീമാണ് ശരിക്കും പറഞ്ഞാൽ. അത് അവരും സത്യം പറഞ്ഞാൽ വളരെ ആത്മാർത്ഥമായി വർക്ക് ചെയ്യുന്നു, അതാണ് അതിന്റെ കാര്യം. അവർക്ക് തന്നെയാണ് എപ്പോഴും കൈയടി കൊടുക്കേണ്ടത്. കാരണം നമ്മുടെ ഈ ചെറിയ ചെറിയ വിവരങ്ങളൊക്കെ ജനങ്ങളെ വളരെ ഭംഗിയോടുകൂടി അവതരിപ്പിച്ച് നമ്മളോട് ഒരു ഇഷ്ടം തോന്നിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കൈയടി അവർക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. അവരും ആത്മാർത്ഥമായി അവരവരെ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്.
3: ഓക്കെ, അല്ല അവര് ചെയ്യുന്ന കാര്യങ്ങള് ഇപ്പൊ അവര് ഇപ്പൊ ആത്മാർത്ഥമായിട്ട് അവരുടെ ഡിജിറ്റൽ മേഖലയെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മേഖലയെ കാര്യമായിട്ട് ജോലി ചെയ്ത് കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ ഇത് കാണുന്ന ആളുകൾക്ക് ഒരു പ്രചോദനം നൽകാനും ഇത് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ സാധിക്കുന്നു. അപ്പൊ അവര് ചെയ്യുന്നത് ജോലി മാത്രമല്ല മാതൃകാപരമായ ഒരു ഉത്തരവാദിത്തം കൂടിയാണെന്ന് തോന്നുന്നു.
2: കാരണം ഇത്തരം കാര്യം നമ്മളും പലതും സോഷ്യൽ മീഡിയ വഴി കാണുമ്പോഴാണ് നമുക്കും പലതും ചെയ്യണമെന്നുള്ളൊരു ആശയം നമ്മുടെ മനസ്സിൽ തോന്നുന്നത്. ഉറപ്പായിട്ടും നമ്മൾ പലരെയും കണ്ടുപഠിച്ചിട്ടാണല്ലോ നമ്മൾ കുറച്ചുകൂടി നന്നാക്കി നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും ഒട്ടേറെ ആളുകൾക്ക് അത് പ്രചോദനം ആകുന്നുണ്ടായിരിക്കും തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്.
1: ഇത്രയും കെയറിംഗ് ആയ ഒരു ബോസ് ആകാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു?
2: അല്ല എന്താന്ന് വെച്ചാൽ അതിനകത്ത് വിശ്വാസം എന്ന് പറഞ്ഞാലേ, നമ്മളിപ്പം ബിസിനസ് ചെയ്യുന്നു, കുറച്ചൊക്കെ പ്രോഫിറ്റ് കിട്ടുന്നു നമുക്കും. ഞാൻ എപ്പോഴും നമ്മുടെ ടീമിനോട് പറയാറുള്ള എന്താന്ന് വെച്ചാൽ, നമുക്ക് ഭക്ഷണം കഴിക്കാനും നമുക്ക് ജീവിക്കാനാണെങ്കിലും നമുക്ക് ഒരു പ്രസ്ഥാനം മതി. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു 10-23 സ്റ്റോറുകൾ നടത്തുന്നുണ്ട് പല മോഡലുകളിലും പല പേരുകളിലുമായിട്ട്. അപ്പം അതുകൊണ്ടാണല്ലോ 12,000 പേർക്ക് ജീവിക്കാൻ പറ്റുന്നത്. അപ്പോ നമ്മുടെ ഉദ്ദേശം എന്ന് തന്നെ പറയുന്നത് കുറെ ആളുകൾക്ക് നന്നായി ജോലി കൊടുക്കുക, നല്ല ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊടുക്കാനായിട്ടും കൂടെ സാധിക്കുക. ജസ്റ്റ് ഒരു ജോലി കൊടുത്തിട്ട് ഒരു മിനിമം വേതനം കൊടുക്കുന്നതിനേക്കാൾ ഒരു ജോലി കൊടുക്കുക, വേതനം കൊടുക്കുക, അതോടൊപ്പം അവർക്ക് തന്നെ അവരുടെ കഴിവ് തെളിയിച്ചുകൊണ്ട് കൂടുതൽ പണം സമ്പാദിക്കാനുള്ള അവസരങ്ങളും തുറന്നു കൊടുക്കുക. ഈവൻ സോഷ്യൽ മീഡിയ ടീമിന്റെ കാര്യം പറയുമ്പോഴാണ് എപ്പോഴും അതൊരു സെയിൽസ് അല്ല, എന്നിരുന്നാലും നമ്മൾ അവർക്കൊരു നല്ല ലക്ഷ്യബോധം ഓരോ മാസവും സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് അത് അവർ വളരെ വൃത്തിയായിട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്കും അവരുടെ ശമ്പളത്തിന് പുറമെ നല്ലൊരു സംഖ്യ അവരുടെ കയ്യിലേക്ക് എത്തിപ്പെടുന്ന രീതിയിലാണ് നമ്മളെല്ലാം ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതാണ് എല്ലാവരും അവരുടെ ഹൃദയവും കൂടെ വെച്ച് ജോലി ചെയ്യാന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യണു, റിസൾട്ട് ഉണ്ടാക്കുന്നു, അവർക്ക് കൃത്യമായിട്ട് അതിനുള്ള പണവും കൂടെ കൂടുതൽ കിട്ടുന്നു. അപ്പൊ അവർക്ക് നന്നായി ജീവിക്കാൻ സാധിക്കുമല്ലോ, കുറച്ചുകൂടി നന്നായി ജീവിക്കാൻ സാധിക്കുമല്ലോ. പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സ്ഥാപനത്തിനകത്ത്.
1: വേക്കൻസി എല്ലാം ഉണ്ടോ?
3: നല്ല
1: ചോദ്യം.
3: അതോടൊപ്പം ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത് സാറേ, ഇത് മഹാറാണിയുടെ പേജിലൂടെ മാത്രമാണോ നിങ്ങളത് ഇത്തരം കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചാനലുകളോ മറ്റെന്തെങ്കിലും ഉണ്ടോ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടോ?
2: ഇല്ല, അങ്ങനെയൊന്നുമില്ല. മഹാറാണിയെ സംബന്ധിച്ച് 3 പേജ് ഉണ്ട്, 3 പ്ലാറ്റ്ഫോമിലും പേജസ് ഉണ്ട്, ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും. അത് കൂടാതെ നമുക്ക് ഹൗസ് ഓഫ് സാരീസ് എന്ന് പറഞ്ഞിട്ട് പേജ് കൂടിയുണ്ട്. അതിനകത്ത് കോമൺ കാര്യങ്ങൾ ഇടാറില്ല, സാരീസിന്റെ ഡെയിലി 3 വീഡിയോസ് നമ്മൾ അപ്പ് ചെയ്യാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ മഹാറാണിയുടെ പേജ് വഴി മാത്രമാണ് അപ്പ് ചെയ്യുന്നത്.
3: അപ്പൊ ബാക്കിയുള്ളവരത് എടുക്കുന്നതാണ് അല്ലേ, മറ്റു ചാനലുകൾ അത് എടുക്കുന്നതാണ്?
2: അതെ അതെ അതെ.
1: ഈ പറഞ്ഞ പോലെ എല്ലാവരുടെ ഒരു സ്വപ്നമാണ് ഒരു നാട്ടിലൊരു സംരംഭം
2: അപ്പ് ചെയ്യുന്നത്.
3: അപ്പൊ ബാക്കിയുള്ളവരത് എടുക്കുന്നതാണ് അല്ലേ, മറ്റു ചാനലുകൾ അത് എടുക്കുന്നതാണ്?
2: അതെ അതെ അതെ.
1: ഈ പറഞ്ഞ പോലെ എല്ലാവരുടെ ഒരു

0: മറ്റേ ഡെഡ് സ്റ്റോക്ക് വരാനുള്ള സാധ്യതയും സെലക്ഷൻ മോശമായി കഴിഞ്ഞാൽ കസ്റ്റമർ വരാതിരിക്കാനുള്ള സാധ്യതയും ഏറ്റവും കൂടുതൽ കടകൾ തുടങ്ങിയിട്ട് പൂട്ടിപ്പോകുന്ന ഒരു മേഖലയാണ് ടെക്സ്റ്റൈൽ. ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ടെക്സ്റ്റൈൽ. എപ്പോഴും സെലക്ഷൻ, ഫാഷൻ, അപ്ഡേഷൻ വളരെ കൃത്യമായിട്ട് നിൽക്കുക, റീസണബിൾ പ്രൈസ് നിൽക്കുക. പിന്നെ കസ്റ്റമർ വരുമ്പം അവരുടെ അഭിരുചി മനസ്സിലാക്കി, അവരുടെ ബഡ്ജറ്റ് മനസ്സിലാക്കി, അവരുടെ തൃപ്തി സമ്പാദിക്കുന്ന രീതിയിൽ വസ്ത്രം കൊടുക്കാൻ പറ്റിയാൽ പിന്നെ ഒരിക്കലും ഈ ബിസിനസ് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ള പറയുന്നതിന് നല്ല വളരെ വലിയ പരിശ്രമം ഒരു ടീമിന്റെ നന്നായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇതിനകത്തെ കാര്യം.
1: ഓക്കെ, നമ്മളും ഈ പറഞ്ഞ പോലെ ട്രെൻഡ്
0: അപ്ഡേഷൻ,
1: ഈ ട്രെൻഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ നമ്മളും നോക്കി പോകുന്നുണ്ടാവുമല്ലോ അല്ലെ, സാരി റിലേറ്റഡ് ആയിട്ടുള്ള ഇതായതുകൊണ്ട് തന്നെ.
0: തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ട് നമ്മള് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ തന്നെ നമ്മള് കുറച്ച് നല്ല പ്രൊഫഷണൽ അപ്രോച്ചോടുകൂടിയാണ് ഈ ബിസിനസിനെ കാണുന്നത്. വളരെ കൃത്യമായിട്ട് ട്രെൻഡ് അനലൈസ് ചെയ്യുന്നു. കൂടുതൽ നമ്പർ ഓഫ് ക്വാണ്ടിറ്റി വാങ്ങാതെ വാങ്ങുന്നതിന്റെ തോതുകൾ കൂട്ടിക്കൊണ്ട് പല തവണകളായി വാങ്ങുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും മാർക്കറ്റിൽ നമുക്ക് ടച്ച് ചെയ്ത് നിൽക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ പുതിയ മാറുന്ന ട്രെൻഡുകളൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു റീസണബിൾ പ്രൈസ്, ഒരു ന്യായമായ വില എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നമ്മൾ എപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഓവർ സ്റ്റോക്ക് കടയിൽ വന്നാൽ അത് ഡെഡ് സ്റ്റോക്കായി മാറും. അപ്പൊ ഓവർ സ്റ്റോക്ക് ചെയ്യാതെ കുറേശ്ശെ കുറേശ്ശെ പല തവണകളായി വാങ്ങുക എന്നുള്ളതാണ് നമ്മൾ അവലംബിക്കുന്ന ഏറ്റവും വലിയൊരു മെത്തേഡ്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ധാരാളം സമയം ഇന്ത്യ മുഴുവൻ നമ്മുടെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് സഞ്ചരിക്കേണ്ടി വരും. എന്നിരുന്നാലും അതാണ് ഇതിനകത്ത് സക്സസ്ഫുൾ മോഡൽ, അതാണ് ഞങ്ങൾ രണ്ടു മൂന്ന് വർഷമായിട്ട് അവലംബിക്കുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് എപ്പോഴും നല്ല സെലക്ഷൻ കൊടുത്തോണ്ടിരിക്കാനേ പറ്റുന്നുണ്ട്.
1: തൊടുപുഴയിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്കുള്ള പ്ലാനുകൾ ഉണ്ടോ?
0: തീർച്ചയായിട്ടും ഉണ്ട്. ഒരു ഒന്നര രണ്ടു വർഷത്തിനുള്ളിൽ ഒരു നല്ല വലിയൊരു ഷോറൂം അടുത്ത സ്ഥലത്ത് ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിലാണ് നമ്മളിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
2: ഇതെല്ലാം ഉടനെ തന്നെ സാധിക്കട്ടെ.
0: കൂടാണ്ട് നമുക്ക് അറ്റ്ലസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത് കൂടാണ്ട് ഒരു അറ്റ്ലസ് എന്ന് പറഞ്ഞിട്ട് ചെറിയ ബ്രാൻഡ് ഉണ്ട്. എന്ന് വെച്ചാല് 19 to 999 അകത്ത് ഫാസ്റ്റ് ഫാഷൻ ഡ്രസ്സുകൾ മാത്രം വെക്കുന്ന 23 ഷോറൂംസ് വേറെ ഉണ്ട്. ഇതിന്റെ ഒരു സബായിട്ട് ശരിക്കും ഡയറക്ട്ലി ബന്ധമില്ല, അല്ലാതെ തന്നെ ഒരു ചാനൽ വേറെ പ്രവർത്തിക്കുന്നുണ്ട് ഫാസ്റ്റ് ഫാഷൻ മേഖലയിൽ.
1: ഫാമിലിയെ കൂടി ഒന്ന് പരിചയപ്പെടുത്താൻ മതി. തീർച്ചയായിട്ടും അവരുടെ ഒരു സപ്പോർട്ടും കൂടി ആണല്ലോ ഇതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം.
0: തീർച്ചയായിട്ടും ഫാമിലി, അച്ഛനമ്മ, പിന്നെ അനുജന്റെ ഫാമിലിയും, പിന്നെ എനിക്ക് ഭാര്യയും രണ്ട് കുട്ടികളും, ഇതാണ് ഫാമിലി എന്ന് പറയുന്നത്. അനുജന്റെ ഫാമിലിയും തൊട്ടടുത്ത് തന്നെ വേറൊരു വീട്ടിൽ മാറി താമസിക്കുന്നു. എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഭാര്യയും രണ്ട് കുട്ടികളുമാണ്. അപ്പൊ അവര് തീർച്ചയായിട്ടും നന്നായി തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ല നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ തന്നെ പറ്റുന്നത്. വൈഫിന്റെ പേര് ഷീന റിയാസ് ആണ്. മൂത്തതാണ് മോൻ, +1 + 2 ആണ്. അത് റസൽ റിയാസ്. അതുപോലെ തന്നെ 10th class ആണ് പെൺകുട്ടി, 2nd ആള് റസാന റിയാസ്.
1: ചെറുപ്പത്തിലെന്നെ സാറിന് ഇതുപോലെ ഈ ബിസിനസ്സിലേക്ക് കടക്കണമെന്നായിരുന്നു ആഗ്രഹം?
0: തീർച്ചയായിട്ടും ബിസിനസ് ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു പഠിക്കുന്ന കാലം മുതലേ. അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ബിസിനസ്സിലേക്ക് വരികയും ചെയ്തു.
2: എന്തായാലും സാർ ബിസിനസ്സിലേക്ക് വന്നത് വളരെ കൃത്യമായ സമയത്തോ കാലത്തോ ഒക്കെ ആണ് എന്ന് ഞങ്ങള് വിശ്വസിക്കുകയാണ്. കാരണം ഒരുപാട് പേർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പലരും പറയും അത് മാർക്കറ്റിംഗിന്റെ ഭാഗമാണ്. മാർക്കറ്റിംഗിന്റെ ഭാഗമാണെങ്കിലും അത് കാണുന്നവർക്ക് ഒരു പ്രശ്നമില്ല.
1: തീർച്ചയായിട്ടും നമ്മള് സന്തോഷത്തോടുകൂടിയാണ് ഏറ്റെടുത്തിട്ടുള്ളത് അല്ലെ.
2: അതെ, അപ്പോ ഇനിയും ഒരുപാട് മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവിധ ആശംസകളും എല്ലാ വിജയാശംസകളും കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇനി തൊടുപുഴയെ വരുമ്പോ ഷോപ്പിൽ വരും. അപ്പൊ ഞങ്ങളെ മറക്കണ്ട, എന്റെ പേര് അപ്പുണ്ണി, കൂടെയുള്ള അയാളുടെ പേര് നിസ.
1: തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും. മഹാറാണി വെഡിങ് കളക്ഷൻസ് തൊടുപുഴയുടെ അമരക്കാരൻ റിയാസ് അദ്ദേഹമായിരുന്നു നമ്മളുടെ കൂടെ ഇത്രയും സമയം ഉണ്ടായിരുന്നത്. വളരെ സന്തോഷത്തോടുകൂടി ആ വിശേഷങ്ങൾ കേട്ടുകൊണ്ട് ഇന്നത്തെ സ്മാർട്ട് ടോക്ക് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി വീണ്ടും കേൾക്കാം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Uridu TV channel number 911.
4: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
5: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
4: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.
6: Hi everyone, this is Hari Charan here.
7: You're listening to
6: Radio Suno. Radio Suno, kettu kettu kootukoodam.

0: to Radio Sunu 91.7 FM, Qatar's favorite radio station. ിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 കത്തറിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രൊമോഷൻ September 10 to 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റോയിൽ നിന്ന് മാത്രം.
1: This is Radio Sunil
0: 91.7 FM,
1: Qatar's favorite radio station.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സ്കൂൾ ബോർഡ്, an exclusive sports roundup show.
3: ഹായ്, ഹലോ, വെൽക്കം ടു സ്കോർ ബോർഡ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര ഇങ്ങോട്ട് തുടങ്ങുന്ന ടൈമായിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ഇടങ്ങളിൽ ഒരുപാട് ഒരുപാട് കഥകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ടൈമാണ്. ചില വിമർശനങ്ങൾ നിൽക്കുന്ന ഒരു ടൈമാണ്. ചില ആവേശങ്ങളും ആഘോഷങ്ങളും ഒക്കെ നിൽക്കുന്ന ടൈമാണ്. ഓരോ ഇടങ്ങളിലേക്ക് നമ്മളിങ്ങനെ ഓടിച്ചാടി പോകേണ്ട ഒരു ടൈമായി നിൽക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും ആവേശ പോരാട്ടങ്ങളിൽ ഒന്ന് ഇന്ത്യൻ ടീം, അതായത് ഇന്ത്യൻ ഫുട്ബോൾ ടീം, ബ്രസീൽ ടീമിനെ ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് പോകുന്ന വമ്പൻ പ്രഖ്യാപനം നടന്നിട്ട് കുറച്ച് ദിവസങ്ങളായി. എന്തായാലും വമ്പൻ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇന്ത്യക്കെതിരെ കളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ബ്രസീൽ ടീമിന്റെ പ്രഖ്യാപനം നടന്നു. ടീം നോക്കുമ്പോൾ വെന്റ മോനെ അമ്പമ്പോ കിട്ടിലൻ ടീമാണ്. വമ്പൻ ഒരു ഒരു ലൈനപ്പാണ് ഇന്ത്യക്കെതിരെയും ഓസ്ട്രേലിയക്കെതിരെയായിട്ടുള്ള സൗഹൃദ മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട് ബ്രസീൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവരുടെ ടീമിനെ കുറിച്ചും അതിന്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ നമുക്ക് പോകാം. അതുപോലെ ദുലീ ട്രോഫിയുടെ ഫൈനലിൽ ലീസോൺ വിജയം നേടി. ആ ഇന്നിങ്സിന്റെ ലീഡിന്റെ ബലത്തിൽ വിജയം നേടിയപ്പം ഒരുപാട് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു മത്സരത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു മത്സരത്തിന്റെ ആവേശത്തിലേക്ക് പോവാം. സോ എ ടു സെഡ് കഥകളുമായിട്ട് നമ്മൾ ഇന്നത്തെ സ്കോർ ബോർഡ് അങ്ങോട്ട് ഉഷാറായിട്ട് തുടങ്ങാണ്. കൂടെ കൂടിക്കോ, കൂടെ ഞാൻ അച്ചു ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
1: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
2: അതെന്ത് പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: ആക്ഷൻ മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
6: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
7: ഓ ഡ്രാമ, എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
8: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി.
9: റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
10: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
11: Malabar Gold and Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സഫാരി മോളിൽ നിന്ന് മാത്രം.
12: ഹായ്, ഞാൻ കമൽ.
13: You are listening to Radio Suno.
12: കേട്ട് കേട്ട്

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Scoreboard, an exclusive sports roundup show.
1: വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ഏതായാലും നേരെ നമ്മൾ ഫുട്ബോൾ മൈതാനത്തേക്ക് തന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ടുമാണ്. ഇന്ത്യയും ബ്രസീലൂടെ തമ്മിൽ ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ടുമാണ്. വിനീഷ്യസും റാഫിഞ്ഞയും ഉൾപ്പെടെ ഒരു വമ്പൻ നിര തന്നെയാണ് ഇന്ത്യയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. സൗഹൃദ മത്സരത്തിൽ റാങ്കിങ്ങിൽ വമ്പൻ അന്തരമുള്ള രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഒരു തരത്തിലും ഒരു രണ്ടാം നിര ടീമിനെയല്ല ബ്രസീൽ ഇന്ത്യയിലേക്ക് വിടുന്നത്. ശക്തമായിട്ടുള്ളൊരു ടീമിനെയാണ് ഇന്ത്യ ഓസ്ട്രേലിയ ഫുട്ബോൾ ടീമുകൾക്ക് വേണ്ടിയിട്ടുള്ള സൗഹൃദ മത്സരത്തിന് വേണ്ടിയിട്ട് ബ്രസീൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞു തന്നെ സൂപ്പർ താരങ്ങളാണ്

ലേക്ക് സ്റ്റേഡിയം സന്ദർശിച്ചിരുന്നു. സ്റ്റേഡിയത്തിന്റെ കളിസ്ഥലം നിരപ്പല്ല എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു പരാതിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്തായാലും ആവേശ പോരാട്ടം നമുക്ക് പ്രതീക്ഷിക്കാം. വമ്പൻ ടീമുമായിട്ട് ബ്രസീൽ കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇന്ത്യക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല. പക്ഷെ ഇന്ത്യൻ ടീമും ബ്രസീലും തമ്മിലുള്ള ഒരു കിടിലൻ പോരിന് വേണ്ടിയിട്ട് കൊൽക്കട്ട അങ്ങോട്ട് കാത്തിരിക്കുകയാണ്. ഒക്ടോബർ 3 കളം വാഴട്ടെ, കളി തകർക്കട്ടെ എന്ന കാശംസിയോണ്ട് തന്നെ നേരെ അടുത്ത ട്രാക്കിലേക്ക് പോയിട്ട് ഓടി വരാം. ഇവിടെ ഞാൻ അച്ചു ആണ്, ഇത് റേഡിയോ സിനിമയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
0: എസ്സെൻസ് അബൂസിദ്രാമോൾ, അൽഖോർ, ബാഴ്വ വില്ലേജ്, മത്തർ ഖദീം. കോൾ 555

0: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
1: In association with Nesto Hypermarket, now open at Old Passport Office, Karafa. Nesto, all that
2: you need. You are listening to Radio Sino

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Scoreboard, an exclusive sports roundup show.
1: വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നേരെ ദുലീപ് ട്രോഫിയിലേക്ക് പോവാണ്. ദുലീപ് ട്രോഫിയുടെ ഫൈനൽ ലീഗ് സോണും സബ് സോണും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ആദ്യ ഇന്നിംഗ്സിലെ വമ്പൻ സ്കോറിന്റെയും വമ്പൻ ലീഡിന്റെയും ബലത്തിൽ ഈസ്റ്റ് സോൺ അങ്ങോട്ട് ചാമ്പ്യന്മാരായിരിക്കുകയാണ്. ഇഷാൻ കിഷൻ ക്യാപ്റ്റനായിട്ടുള്ള വൈഭവ് സൂര്യവംശി വൈസ് ക്യാപ്റ്റനായിട്ടുള്ള ടീം ഈ കപ്പ് തൂക്കുമ്പോൾ ഏറ്റവും മെയിനായിട്ട് പറയേണ്ടത് ഈ ഒരു ടൂർണമെന്റിൽ കണ്ടിട്ടുള്ള ഈ ഒരു ഫൈനലിൽ കണ്ടിട്ടുള്ള ചില പോസിറ്റീവ് ആയിട്ടുള്ള സിഗ്നൽസുകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിഗ്നൽ വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന 15 വയസ്സുകാരൻ വൈസ് ക്യാപ്റ്റനായപ്പോൾ വലിയ വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ചിലയിടങ്ങളിലൊക്കെ ഭയങ്കര മെച്ചൂർഡ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ വൈഭവ് നിൽക്കുന്നത് കാണുമ്പോഴേ, കൊച്ചു പയ്യനാണെങ്കിലും ബാറ്റിംഗ് സ്കില്ല് മാത്രമല്ല ഗ്രൗണ്ടിലും ചെറിയ രീതിയിൽ മെച്ചൂരിറ്റി ഒക്കെ കാണിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഡി ആർ എസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുക്കുന്നതിലൊക്കെ ആ ഒരു മെച്ചൂരിറ്റി കാണിക്കുന്നുണ്ടായിരുന്നു. ഇഷാൻ കിഷൻ ഗംഭീര ക്യാപ്റ്റനാണ്, ഗംഭീര പ്ലെയറാണ് എന്ന് വീണ്ടും അടിവരയിട്ട് തെളിയിക്കുന്നു. T20 മാത്രമല്ല ടെസ്റ്റ് ക്രിക്കറ്റിലും ഓപ്പർച്യൂണിറ്റീസ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഗംഭീരമാക്കാൻ കഴിയുമെന്ന് അടിവരയിട്ടുകൊണ്ടുള്ള 270 runs രണ്ടാം ഇന്നിംഗ്സിലെ 80 runs ഇഷാൻ കിഷനെ ഈ ടൂർണമെന്റിലും അതുപോലെ ഈ ഒരു ഫൈനലിലെയും ഒരു സൂപ്പർ സ്റ്റാർ ആക്കി മാറ്റിയിരിക്കുകയാണ്. ഇന്ത്യയുടെ രണ്ടാം നമ്പറിലേക്ക് ഇനി വേറെ ആരെയും നോക്കേണ്ട കാര്യമില്ല. ഇന്ത്യയുടെ ആ ഒരു മിഡിൽ ഓർഡറിൽ ഏറ്റവും ശക്തമായ മതിലായി എനിക്ക് ഉറച്ചു നിൽക്കാൻ കഴിയുമെന്ന് വലിയൊരു ഇന്നിംഗ്സിലേക്ക് പോയിട്ടില്ലെങ്കിലും ആ തോന്നലുകൾ വീണ്ടും അടിവരയിട്ട് തെളിയിച്ചിട്ടുണ്ട് ദേവദത്ത് പടിക്കൽ. അപ്പോൾ എന്തായാലും ഓരോരുത്തരും അവരുടേതായ പ്രകടനങ്ങൾ അടിവരയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ടൈമാണ്. സോ എന്തായാലും ദിലീപ് ട്രോഫിയിൽ കുറേ പോസിറ്റീവുകൾ ഉണ്ടായിട്ടുണ്ട്. ദിലീപ് ട്രോഫി ഫൈനൽ ഈസ്റ്റ് സോൺ ടീം കപ്പ് നേടുന്നു. ക്യാപ്റ്റന്മാരും വൈസ് ക്യാപ്റ്റന്മാരും വലിയ രീതിയിൽ ശ്രദ്ധ പിടിച്ചിട്ടുള്ള ഈ ഒരു ടൂർണമെന്റിൽ എന്തായാലും ദിലീപ് ട്രോഫി നേടിയ ഈസ്റ്റ് സോൺ ടീമിന് കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നേരെ അടുത്ത ട്രാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടുമാണ്. സ്കോർ ബോർഡിന്റെ ടൈം കൂടെ ഞാൻ അച്ചു ആണേ.

0: നിങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
1: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡി ആൻഡ് കമ്പനി.
2: അതെന്ത് പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: ഹായ്, ഞാൻ ദേവാനന്ദ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 കേട്ട്.

0: റേഡിയോ സനോ 91.7 FM Qatar's favorite radio station. Scoreboard, an exclusive sports roundup show.
1: വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചു ആണ്. ഇങ്ങനെ ഉഷാറായിട്ട് സ്കോർ ബോർഡ് ഇനി നേരെ പോകുന്നത് നാട്ടിലൊരു ആവേശ പോരാട്ടത്തിലേക്കാണ്. സ്കൂൾ കായിക മേളയ്ക്ക് വേണ്ടിയിട്ട് നാടൊരുങ്ങാൻ വേണ്ടിയിട്ടുമാണ് ഒക്ടോബർ 24 മുതൽ 29 വരെ കോഴിക്കോടായിരിക്കും കുട്ടി കായിക പ്രതിഭകൾ, നമ്മുടെ നാട്ടിലെ കുട്ടി കായിക പ്രതിഭകൾ അവരുടെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സ്കൂൾ കായിക മേളയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് വന്നത്. അണ്ടർ 14, 17, 19 ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗങ്ങളിലായിട്ട് 10,000 കായിക പ്രതിഭകളാണ് മാറ്റിരിക്കാൻ വേണ്ടിയിട്ട് വന്ന്. NIT സിന്തറ്റിക് ട്രാക്കിലും മൈതാനങ്ങളിലും അടക്കം വിവിധ വേദികളിലായിരിക്കും മത്സരങ്ങൾ നടക്കുക. കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ ഒളിമ്പിക്സ് മാതൃകയിലാണ് ഇത്തവണയും കായിക മേള നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്തായാലും ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയട്ടെ, ഗംഭീരമായിട്ടുള്ള കായിക പ്രതിഭകൾ മുന്നോട്ട് വരട്ടെ എന്നൊക്കെയുള്ളതാണ് നമ്മൾ പ്രതീക്ഷയോടുകൂടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം. കായിക പ്രതിഭകൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് നല്ല വേദികളും അതിഭീകരമായ പിന്തുണയാണ്. പലപ്പോഴും നമ്മളുടെ കായിക പ്രതിഭകൾ, നാട്ടിലുള്ള കായിക പ്രതിഭകൾ നേരിടുന്നത് കൃത്യമായ ഇൻഫ്രാസ്ട്രക്ചർ പ്രശ്നങ്ങളാണ്. അതിനൊക്കെ പരിഹാരം കാണാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടൊക്കെ കൂടുതൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ കായിക മേളകളൊക്കെ വരുന്ന സമയമാണ്. സോ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള സംസാരങ്ങൾ നടക്കുകയും അതുപോലെ തന്നെ അവർക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുങ്ങുകയും അതുപോലെ ഗംഭീര പ്രതിഭകൾ മുന്നോട്ട് വരികയൊക്കെ ചെയ്യുന്ന ഒരു ഗംഭീര കായിക മേളയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. ഒക്ടോബർ മാസം കോഴിക്കോട് അങ്ങോട്ട് തകർക്കും കായിക മേളയുടെ ആവേശത്തിൽ. കൂടെ ഞാൻ അച്ചു ആണ്. ഇത് സ്കോർ ബോർഡിൻ്റെ ടൈം.

0: സുനോ 91.7 FM
1: കേട്ടി കേട്ട് കൂട്ടുകൂടാം.
2: സ്കൂൾ ബോർഡ്, an exclusive sports roundup show.
3: വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്, കൂടെ ഞാൻ അച്ചുവാണ്. ഇനി ജപ്പാനിലേക്ക് ഒന്ന് പോയിട്ട് വന്നാലോ. ഏഷ്യൻ ഗെയിംസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും അങ്ങോട്ട് സെറ്റായി കഴിഞ്ഞിരിക്കുന്നു. ഏഷ്യൻ ഗെയിമിന് വേണ്ടിയിട്ട് ജപ്പാൻ അങ്ങോട്ട് ഇരട്ടിപ്പണിയായിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ജപ്പാനിലേക്ക് ഏഷ്യൻ ഗെയിമിൽ അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ സംഘം അങ്ങോട്ട് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. 768 പേരുടെ സംഘമാണ് ഇന്ത്യയിൽ നിന്ന് പോകുന്നത്. അതിൽ 503 അത്ലറ്റുകളും 265 ഒഫീഷ്യൽസുകളും ഉണ്ട്. ഈ തവണ ഇന്ത്യയുടെ ഒരു മെയിൻ സ്ട്രീം ടീം തന്നെ ഏഷ്യൻ ഗെയിംസിന് വേണ്ടിയിട്ട് ഒരു മെഡൽ നേടാൻ വേണ്ടിയിട്ട് ക്രിക്കറ്റിലേക്ക് ഇറങ്ങുന്നുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗൗതം ഗംഭീറിന് വിശ്രമം കിട്ടുന്ന സമയത്ത് VVS ലക്ഷ്മണായിരിക്കും ഇന്ത്യയുടെ പരിശീലകനായിട്ട് ഈ ടീമിനോടൊപ്പം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്തായാലും ഗംഭീരമായിട്ടുള്ള പോരാട്ടങ്ങൾ ക്രിക്കറ്റിലും അതുപോലെ തന്നെ മറ്റ് ഈവെന്റുകളിലുമൊക്കെ നമുക്ക് ഒരുപാട് മെഡൽ പ്രതീക്ഷകളുണ്ട്. എന്തായാലും ഗംഭീര മെഡൽ പ്രതീക്ഷകളുമായിട്ട് എത്തുമ്പോൾ ഗംഭീരമായിട്ടുള്ള നേട്ടങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ താരങ്ങൾക്ക് കഴിയട്ടെ. ഒപ്പം നമ്മുടെ സ്വന്തം ഈ നാടുകളും, അതായത് ബഹ്റിനും ഖത്തറും സൗദിയൊക്കെ ആവേശകരമായിട്ടുള്ള പോരാട്ടത്തിൽ ഒരുപാട് ഗംഭീര അത്ലറ്റുകളുമായിട്ട് കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. അവർക്കൊക്കെ മികച്ച മെഡൽ പ്രതീക്ഷകൾ ഉണ്ടാകട്ടെ, മികച്ച പോരാട്ടങ്ങളൊക്കെ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് കഴിയട്ടെ. ഇവിടങ്ങളിലൊക്കെയുള്ള എല്ലാ അത്ലറ്റുകൾക്കും ആ ഒരു ആശംസകൾ പറഞ്ഞുകൊണ്ട് തന്നെ സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്രയാണ്. കൂടെ ഞാൻ അച്ചു ആണേ.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക് ചീസ് യോഗർട്ട് ലെബ്ന എക്സ്
4: മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കുന്നത്.

0: 91.7 FM.
1: Qatar's favorite radio station. Scoreboard, an exclusive sports roundup show.
2: ബാലൻഡിയോർ പുരസ്കാരത്തിന് വേണ്ടിയിട്ട് ലോകം വീണ്ടും ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു ടൈമാണ്. ആ ഒരു പുരസ്കാരത്തിലേക്ക് ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന ആ ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന 30 പേരുകളിലേക്ക് എത്തുന്നു. വീണ്ടും ആ ഒരു പേര് 2006 മുതൽ 2026 വരെ നോക്കുകയാണെങ്കിൽ 2006 ആ പേര് ആദ്യമായിട്ട് ബാലൻഡിയോർ പുരസ്കാര ലിസ്റ്റിലേക്ക് വരുന്നത്. 2026 ആ പേര് ആ ഒരു ലിസ്റ്റിൽ നിന്ന് മാറ്റി വെച്ചിട്ടില്ല. വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ് പറഞ്ഞു വരുന്നത്. ലയണൽ മെസ്സിനെ കുറിച്ചിട്ടാണ്. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 30 പേരംഗത്തിലും ലയണൽ മെസ്സി എന്ന് പറയുന്ന പേര് ഇങ്ങനെ തല ഉയർത്തി പിടിച്ചു നിൽക്കുകയാണ്. അതായത് ഹാരി കെയ്ൻ, വിനീഷ്യസ് ജൂനിയർ, ഫാബിയൻ റൂയിസ്, വിജിഞ്ഞ, അതുപോലെ ഫൊറാൻ ടോറസ്, അങ്ങനെ വമ്പൻ താരങ്ങൾ ഒരുപാട് മെസ്സിയോടൊപ്പം തന്നെ ഉണ്ട്. എർലിൻ ഹാലൻഡ് ഉൾപ്പെടെയുള്ളവർ ആ ഒരു ലിസ്റ്റിൽ ഇങ്ങനെ തല ഉയർത്തി പിടിച്ചു നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ മിസ് ചെയ്യുന്ന ഒരു പ്രധാന പേര് ബാലൻഡിയോർ പുരസ്കാരങ്ങളിൽ മെസ്സിക്ക് എല്ലാ കാലത്തും ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള ആ ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരുന്ന പേര് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇല്ലാന്നുള്ളതാണ്. ആസ് എ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഫാൻ എനിക്ക് സങ്കടമൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ് ഈ ലിസ്റ്റ് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ആർക്കാണെന്നുള്ളതല്ലേ. ആ സാധ്യത ഹാരി കെയ്ൻ ആണെന്നാണ് ഇപ്പം ഏറ്റവും കൂടുതൽ എക്സ്പേർട്ടുകൾ പറയുന്നത്. ഹാരി കെയ്ൻ ആയിരിക്കും ഈ ഒരു നേട്ടം നേടാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് കൂടുതൽ കൂടുതൽ ഇടങ്ങളിൽ നിന്ന് പറയുന്നു. പക്ഷെ അതായിരിക്കില്ല, വോട്ടിംഗ് ആണ്. അതിനനുസരിച്ച് രീതിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. അവസാന നിമിഷം വമ്പൻ അട്ടിമറികൾക്കൊക്കെ വേണ്ടി കാത്തിരുന്നോളാൻ പറയുന്ന ആളുകളുണ്ട്. 39-ാമത്തെ വയസ്സിൽ വേൾഡ് കപ്പിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് ഫൈനലിൽ വരെത്തിയ മെസ്സിയെ പരിഗണിക്കണമെന്ന് പറയുന്നവരുണ്ട്. സോ എന്തായാലും അതിന് വോട്ടിംഗ് ഇങ്ങനെ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, എൻ്റെ ഒരു ഒപ്പീനിയനും പറയുന്നില്ല. പക്ഷെ എങ്ങനെയാണ് ബാലൻഡിയോർ പുരസ്കാരം നിശ്ചയിക്കുന്നതെന്ന് അറിയാമോ? അതിനെക്കുറിച്ചിട്ട് ഓടി വന്നിട്ട് പറയാം. കൂടെ ഞാൻ അച്ചുവാണ്. ഇത് സ്കോർ ബോർഡിൻ്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഖത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ്.

0: നമസ്കാരം, ഞാൻ സുരാജ് വെഞ്ഞാറമൂടാണ്.
1: ഇനി നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ?
2: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: സ്കോർ ബോർഡ്, എൻ എക്സ്ക്ലൂസീവ് സ്പോർട്സ് റൗണ്ട് അപ്പ് ഷോ.
4: ബാലൻഡിയോർ പുരസ്കാര രാവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന സമയത്ത് ബാലൻഡിയോർ പുരസ്കാരത്തിലേക്ക് എത്താൻ സാധ്യതയുള്ള പേര് പറഞ്ഞു തരാൻ എന്നെ കൂടെ തൽക്കാലം പറ്റൂല. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പേരുകളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയാണ് ബാലൻഡിയോർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത്, എന്തിന്റെ ബേസിലായിരിക്കും ഒരു താരത്തിന് ആ ഒരു പുരസ്കാരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കൃത്യമായ ഒരു ഒഫീഷ്യൽ വോട്ടിംഗ് പാനൽ വഴിയാണ് സെലക്ട് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ ജയിക്കും, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. എന്തായാലും ബാലൻഡിയോർ പുരസ്കാരത്തിന്റെ വോട്ടിംഗ് എങ്ങനെയാണ്, ആർക്കൊക്കെയാണ് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാലൻഡിയോർ പുരസ്കാരത്തിന് ഫിഫ റാങ്കിങ്ങിൽ ടോപ്പ് 100, ആദ്യത്തെ 100 റാങ്കിങ്ങിൽ നിൽക്കുന്ന ഓരോ രാജ്യത്തിനും ഒരു സ്പെഷ്യലൈസ്ഡ് ഫുട്ബോൾ ജേർണലിസ്റ്റിനാണ് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. 30 ഷോർട്ട് ലിസ്റ്റ് പ്ലേയേഴ്സിൽ നിന്ന് ഓരോ ജേർണലിസ്റ്റിനും 10 പേരെ വീതം റാങ്കിങ്ങിനായിട്ട് തിരഞ്ഞെടുക്കാം. 30 പേരിൽ 10 പേർക്ക് അവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആദ്യത്തെ സ്ഥാനം അവർക്ക്, അവർ ഫസ്റ്റ് പ്ലേസ് കൊടുക്കുന്ന ആൾക്ക് 15 പോയിന്റുകളും, സെക്കൻഡ് പ്ലേസ് കൊടുക്കുന്ന ആൾക്ക് 12 പോയിന്റുകളും, തേർഡ് പ്ലേസ് കൊടുക്കുന്ന ആൾക്ക് 10 പോയിന്റും, പിന്നെ 8, 7, 5, 4, 3, 2, 1 വീതം പോയിന്റുകൾ ആണ്. അതായത് 10th സ്ഥാനം കൊടുക്കുന്ന ആൾക്ക് വെറും 1 പോയിന്റ് മാത്രമായിരിക്കും കൊടുക്കുന്നത്. ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടുന്ന പ്ലെയർ ആയിരിക്കും ബാലൻഡിയോർ പുരസ്കാര ജേതാവ്. സോ 100 രാജ്യങ്ങളിൽ നിന്നുള്ള ഈ സ്പെഷ്യലിസ്റ്റ് ജേർണലിസ്റ്റുകൾ തീരുമാനിക്കും ആരായിരിക്കും ആ ഒരു ബാലൻഡിയോർ പുരസ്കാര ജേതാവ് എന്നുള്ളത്. ഇവര് വെറുതെ അങ്ങ് വോട്ട് ചെയ്യല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില നിബന്ധനകളും നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ട്. നിയന്ത്രണങ്ങളില്ല, നിബന്ധനകളുണ്ട്. അത് ഓരോ ജേർണലിസ്റ്റുകളുടെ ഇഷ്ടം അനുസരിച്ചായിരിക്കും അവർ വോട്ട് ചെയ്യുന്നത്. അവരുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ടീമിന് വേണ്ടിയിട്ട് അവർ നേടിക്കൊടുത്തിട്ടുള്ള അച്ചീവ്മെന്റ്സുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, അവരുടെ ക്ലാസ്, അതുപോലെ ഫെയർ പ്ലേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഒരു ബാലൻഡിയോർ പുരസ്കാരത്തിന് പരിഗണിക്കണമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതുമായിട്ട് ബേസ് ചെയ്തപ്പോഴും വിവാദങ്ങൾ വരുന്നതും ഇത് പലരും പരിഗണിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പം എന്തായാലും 100 രാജ്യങ്ങളിൽ നിന്നുള്ള പല ജേർണലിസ്റ്റുകൾ ചേർന്ന് തീരുമാനമെടുക്കുന്ന ഒരു പുരസ്കാരമാണ്. പക്ഷേ ഇതൊരു വോട്ടിംഗ് രീതിയിലാണെങ്കിലും പലപ്പോഴും ഫെയർ ആയിട്ടുള്ള പുരസ്കാരങ്ങൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഒരു സസ്പെൻസ് ത്രില്ലർ എപ്പോഴും നിറഞ്ഞു നിൽക്കും. പ്രതീക്ഷിക്കുന്ന പേരുകളെയൊക്കെ മറികടന്ന് ചില പേരുകൾ വരാൻ വേണ്ടിയിട്ടുള്ളൊരു സാധ്യതകളുമുണ്ട്. പക്ഷെ എങ്ങനെയാണ് ബാലൻഡിയോർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നതെന്ന് ഇനി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യത്തെ പറഞ്ഞു കൊടുത്തോ, ഇത് വോട്ടിംഗ് ആണ്, വോട്ടിംഗ് ആണ്, വോട്ടിംഗ് ആണ്. കൂടെ ഞാൻ അച്ചു ആണ്. ദി സ്കോർ ബോർഡിൻ്റെ ടൈം, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Scoreboard, an exclusive sports roundup show.
1: വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. ഇവിടെ ഞാൻ ആണ് ഇന്നത്തെ സ്കോർ ബോർഡിന്റെ ടൈം കഴിഞ്ഞ് ഞങ്ങളുടെ ടാറ്റാ ബേബിയെ പറയേണ്ട സമയമായിട്ടുണ്ട്. പക്ഷെ ഫ്രഞ്ച് മാഗസീനായിട്ടുള്ള എല്ലെ എക്യൂപ്പിന്റെ ഏറ്റവും പുതിയ ഒരു എഡിഷൻ വന്നിട്ടുണ്ട്. അതിനകത്ത് അവർ യു സി എല്ലിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച 11 താരങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. യു സി എല്ലിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച 11 താരങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പേരേതായിരിക്കും? യു സി എല്ലിന്റെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച 11 താരങ്ങൾ എന്ന് പറയുമ്പോൾ ബാക്കി 10 പേരാരൊക്കെയാണെങ്കിലും ഈവൻ ലയണൽ മെസ്സി ഫാൻസ് വരെ പറയും യു സി എൽ അല്ലേ, മിസ്റ്റർ യു സി എൽ എന്ന് വിളിക്കുന്ന സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആ ഇലവനിൽ ഉണ്ടാകും എന്നൊക്കെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ആ പേരില്ലാണ്ടാണ് ഈ ഒരു ടീം സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതെന്താണ് അങ്ങനെ ഒരു തീരുമാനം എന്നുള്ളത് സത്യം പറഞ്ഞാൽ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിൽ ചർച്ച നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. വെറും കണക്കുകളോ ട്രോഫികളോ മാത്രം അടിസ്ഥാനത്തിലല്ല ഈ ടീമിനെ തെരഞ്ഞെടുത്തത്. റൊണാൾഡോ തന്റെ കരിയറിന്റെ രണ്ടാം പകുതിയിൽ പഴയതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ട്രിബിളിംഗ് ശൈലിയിൽ നിന്ന് മാറി വെറും ഒരു ഗോൾ സ്കോറർ മാത്രമായി ഒതുങ്ങിപ്പോയി എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയിട്ടാണ് റൊണാൾഡോനെ ഈ ഒരു യു സി എൽ ഇലവനിൽ നിന്ന് മാറ്റിയിട്ടുള്ളത്. 140 ഗോളുകളോടുകൂടി ടോപ്പ് സ്കോറർ, ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നേടിയിട്ടുള്ള താരം 42. സ്വന്തം പേരിലുള്ള റൊണാൾഡോനെ ഈ ഇലവനിൽ നിന്ന് ഒഴിവാക്കിയത് ഫുട്ബോളിനോടുള്ള കനത്ത അനീതിയാണെന്ന് പല രീതിയിലും ആരാധകർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഇലവനെ കുറിച്ചിട്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. ഈ ഒരു ഇലവനിൽ ഗംഭീരമായിട്ടുള്ള താരങ്ങളുണ്ട്, മുന്നേറ്റ നിരയിൽ ലയണൽ മെസ്സി ഉൾപ്പെടെയുള്ള താരങ്ങളുണ്ട്. പക്ഷെ ഒരു തരത്തിലും മുന്നേറ്റ നിരയിൽ റൊണാൾഡോ എന്ന് പറയുന്ന പേര് യു സി എല്ലിൽ നിന്ന് മാറ്റിവെക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അയാൾ കെട്ടിപ്പടുത്തുയർത്തിയ അല്ലെങ്കിൽ അയാൾ നേടിയെടുത്ത നേട്ടങ്ങൾ അത്രമാത്രം വലുതാണ് ആ ഒരു ഈവെൻറ്റിൽ. ആ നേട്ടങ്ങളെ അംഗീകരിച്ചേ പറ്റൂ. രണ്ട് ടീമുകൾക്ക് വേണ്ടി യു സി എൽ കിരീടങ്ങൾ നേടിയിട്ടുള്ളൊരു താരമാണ് അയാൾ. മിസ്റ്റർ യു സി എൽ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ അതൊഴിവാക്കല് ഒരു തരത്തിലും പ്രഖ്യാപനത്തിന് സുഖം കിട്ടൂല. പിന്നെ ഈ ഒരു പ്രഖ്യാപനത്തിനും ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി കിട്ടിയത് റൊണാൾഡോനെ ഒഴിവാക്കിയത് കൊണ്ടാണ് എന്നുള്ളത് വേറൊരു കാര്യം. അപ്പൊ എന്തായാലും ഇത് കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. നെക്സ്റ്റ് വീക്കെൻഡിൽ വീണ്ടും കുറേ കഥകളുമായിട്ട് കേൾക്കാം കാണാം. കൂടെ ഞാൻ അച്ചു ആയിരുന്നേ. റേഡിയോ സിനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം. ടാറ്റാ.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
2: ആക്ഷൻ മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
3: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
4: ഓ ഡ്രാമ, എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
5: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
6: ബ്രോട്ട് യു ബൈ സഫാരി, world class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds inde pudhiya showroom ippol Abohamoor Safari Mallilum. Ningalude paliya swarnabharanangal evide ninnu vaangiyadanengilum ore nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu maatram.
7: Ellarku vanakkam, naan Vijay Sethupathi.
8: You are listening to Radio Sunno.
7: You are listening to Radio Sunno. Kettu kettu kootu kooda.

0: ശീല പുണ്യവചനങ്ങളിലൂടെ
1: വെള്ളം തീയെ കെടുത്തും പോലെ ദാനധർമ്മങ്ങൾ തിന്മകളെ കെടുത്തിക്കളയും.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
0: ഇപ്പോൾ ലഹരി മാങ്ങിനുള്ള സമയം.

0: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
0: എസ്സെൻസ്, അബു സിദ്രാമോൾ, അൽഖോർ, ബാഴ്വ വില്ലേജ്, മത്തർ കദീം. കോൾ 5500498.
2: ഹിലാൽ ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
3: ഹായ്, ഞാൻ നിങ്ങളുടെ മോഹൻലാൽ.
4: എന്റെ ഒക്കെ കൂട്ടത്തോട് പറഞ്ഞേ, ഒറ്റ വീട് കാട് കയറി
3: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ കേട്ട് കേട്ട് കൊട്ടുകൂടാ.
4: ഇനി ഞാൻ പറയും, ദയ്യാക്കെ കേൾക്കാം.
5: ചെന്നൈ ബീറ്റ്സ്,
6: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
7: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
3: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയാൻഡ് കമ്പനി.
2: അതെന്ത് പേര്?
4: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
5: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.

0: കേട്ടുകൂടാം.
1: This is home delivery only on Radio Sunoo 91.7 FM.
2: Bookmark
3: with RJ Nanda.
4: ലോകത്തിലെ ഏറ്റവും നല്ല വികാരം എന്താണ്? അല്ലെങ്കിൽ എല്ലാവർക്കും വളരെയധികം താല്പര്യമുള്ളൊരു വികാരം എന്താണ്? സങ്കടമാണോ സന്തോഷമാണോ വിരഹമാണോ ദുഃഖമാണോ ഇതൊന്നും അല്ലെങ്കിൽ സ്നേഹമാണ്. ഹായ് ഹലോ വെൽക്കം, ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്. ഇങ്ങനെ ഞാനിന്ന് ചോദിക്കാനൊരു സ്പെഷ്യൽ റീസൺ ഉണ്ട് കേട്ടോ. എല്ലാ വികാരങ്ങളും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്കാണ്. അത്രയ്ക്ക് എളുപ്പമൊന്നുമല്ല അങ്ങനെ ചെയ്യാൻ. അല്ല, അത് പറ്റില്ല. കാരണം നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചൊന്നും അല്ലല്ലോ ഈ പറഞ്ഞ വികാരങ്ങളൊക്കെ വരുന്നത്. പണ്ടാരോ പറഞ്ഞതുപോലെ സമയവും സാഹചര്യവും സന്ദർഭവും ഒക്കെ ഒത്തിണങ്ങുന്ന ഒരു സിറ്റുവേഷനിൽ അവർക്ക് തോന്നുന്ന രീതിയിൽ അങ്ങോട്ട് കയറി വരുന്ന കുറച്ചധികം ആൾക്കാർ. അതാണ് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഓരോരോ വികാരങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ റോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എളുപ്പത്തിൽ പറയാൻ പറ്റുന്നൊരു കാര്യം. മെയിൻലി നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ സന്തോഷവാന്മാരായിട്ടിരിക്കണം, ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ആളുകളായിട്ടിരിക്കണം. മറ്റുള്ളവരുടെ ലൈഫ് വെച്ചിട്ട് കമ്പയർ ചെയ്യരുത്. 100 വട്ടം പറയുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്താലും എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കാണുമ്പം ഏറ്റവും ചിലപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുന്ന ചില വ്യക്തികളെ, ചില കപ്പിൾസിനെ, ചില ഫാമിലിയെ ഒക്കെ കാണുമ്പം, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയുടെ കടന്നു വരവോടുകൂടി ഇങ്ങനെയുള്ള ചിന്തകൾ കുറച്ച് കൂടി എന്ന് തന്നെ വേണം പറയാൻ. ഏതായാലും അങ്ങനെയുള്ള ആളുകളെയൊക്കെ കാണുമ്പോൾ മനസ്സുകൊണ്ടെങ്കിലും അറിയാതെങ്കിലും നമ്മൾ വിചാരിക്കാറുണ്ട്, അവരെ പോലെ സന്തോഷിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരെ പോലെ സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന ആളുകളായിരുന്നെങ്കിൽ. നമ്മുടെ മനുഷ്യർക്ക് ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, മറ്റേതൊരു വികാരത്തെക്കാളും സ്നേഹം ആൻഡ് സന്തോഷം, ബേസിക്കലി ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഈ രണ്ട് വികാരങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരിൽ കണ്ട് അസൂയപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത്, നമുക്കില്ലല്ലോ എന്നോർത്ത് ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത്. കാരണം ജീവിതത്തിൽ സന്തോഷമുള്ളവരായിട്ടിരിക്കുക, അല്ലെങ്കിൽ സ്നേഹിക്കാൻ കുറച്ച് ആളുകൾ, സ്നേഹത്തിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് എടുത്ത് പറയാണ്, സ്നേഹിക്കാൻ കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കുക, സ്നേഹിക്കപ്പെടുക, ഇതൊക്കെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് വലിയ വലിയ കാര്യങ്ങളാണ്. വൈകി നമ്മൾ തിരിച്ചറിയുന്ന ചില റിയാലിറ്റീസ് ആണ് ഇന്ന് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ ബുക്ക്മാർക്കിന്റെ യാത്ര. കാര്യങ്ങളെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടില്ലേ? സ്നേഹം, സന്തോഷം, ജീവിതം, റിയാലിറ്റി, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ പറയുന്ന ഒരു പുസ്തകം. പുസ്തകത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം, കുറച്ച് കൂടുതൽ നല്ല പാട്ടുകൾക്കൊപ്പം. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: happiness frequency. Now available on Vodafone Shuf app.
1: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
2: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡി ആൻഡ് കമ്പനി.
3: അതെന്താ പേര്?
4: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
0: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, വൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
6: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
5: എസ്സെൻസ് അബൂ സിദ്രാ മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ കദീം. കോൾ 5500498.
7: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1-7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ
8: 3020-2525.
9: You're listening to Qatar's favorite radio station, Radio Suno 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂട.
10: Chennai beats.
11: Tamil, head of the hour.
12: In the art of podumakkolanda.

0: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: ചില പുസ്തകങ്ങള് നമ്മള് വായിക്കല്ല, വായിച്ചു തീരുമ്പോ ആ പുസ്തകങ്ങൾ നമ്മളിൽ എന്തോ ഒന്ന് ബാക്കി വെക്കാറുണ്ട്. ചിലപ്പോ അതിലെ കഥാപാത്രങ്ങളുടെ നല്ല ഓർമ്മകൾ, ആ കഥയിൽ ഉണ്ടായിട്ടുള്ള നല്ല നല്ല സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളുടെ ഫലമായി അവർക്ക് ലഭിച്ചിട്ടുള്ള നല്ല കാര്യങ്ങൾ. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെയുള്ളത്. പുസ്തകങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ അത്. ഇനിയിപ്പോ നല്ലൊരു സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ ചില നല്ല പാട്ടുകൾ കേൾക്കുമ്പോ ഒക്കെ അതിന്റെ ഈണം മനസ്സിൽ മായാതെ നിൽക്കുന്ന പോലെ, അല്ലെങ്കിൽ ആ പാട്ടിലെ വിഷ്വൽസ് ഒക്കെ മനസ്സിൽ ഇങ്ങനെ മായാണ്ട് നിൽക്കുന്ന പോലെ, സിനിമയിലെ നല്ല കഥാപാത്രങ്ങളോ ആ നല്ല മെസ്സേജോ നല്ല സന്ദേശങ്ങൾ അവ പങ്കുവെക്കുന്നതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കെട്ടി നിൽക്കുന്നത് പോലെ, നല്ല പുസ്തകങ്ങൾ, നല്ല നല്ല ഓർമ്മകൾ, നല്ല മൊമെന്റ്സ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അവശേഷിപ്പിക്കും. അത്തരത്തിൽ ഒരു പുസ്തകമാണ് ഇന്ന് ബുക്ക്മാർക്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ കഥയാണ് പറയാനായിട്ട് പോകുന്നത്. ഞാൻ ആ പറഞ്ഞ പുസ്തകം ഒരു സങ്കീർത്തനം പോലെ. എഴുത്തുകാരൻ പെരുമ്പടവം ശ്രീധരൻ. ഒരു എഴുത്തുകാരന്റെ ജീവിതത്തിലേക്കും മനസ്സിലേക്കും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു നോവലാണിത്. എഴുത്തും ജീവിതവും തമ്മിലുള്ള അതിർവരമ്പുകൾ പല എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളവും പലപ്പോഴും മങ്ങിപ്പോവാറുണ്ട്, അല്ലെങ്കിൽ അത്രമേൽ ഇഴചേർന്ന് നിൽക്കുന്ന ചില ജീവിതങ്ങൾ. ഈ ജീവിതങ്ങൾക്കെല്ലാം ഒരുപാട് കഥകൾ നമ്മുടെ അടുത്ത് പറയാനുണ്ടാവും, ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ അറിയാനായിട്ടുണ്ടാവും. വായനക്കാർക്ക് കഥയിലൂടെയും കവിതകളിലൂടെയും എഴുത്തുകളിലൂടെയും മാത്രം കൂടുതൽ അറിയുന്ന എഴുത്തുകാരെ കുറെ കൂടി നമ്മൾ അങ്ങനെ പരിചയപ്പെടാനായിട്ട് പോവുകയാണ്. അപ്പോ ആ ലോകത്തിലേക്ക് പോയാലോ. ഇന്ന് ഒരു സങ്കീർത്തനം പോലെ എന്നുള്ള പുസ്തകത്തിലൂടെയാണ് ബുക്ക്മാർക്കിന്റെ യാത്ര. കൂടെ കൂടാനായിട്ട് മറക്കണ്ട, കൂടെ നല്ല പാട്ടുകളും ഉണ്ട്.

0: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ 7-ാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായെത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 മണിക്ക് ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.
1: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
2: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
1: അതെന്ത് പേര്?
0: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, NCD & Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300-ലധികം ചോക്ലേറ്റ് കളക്ഷൻസ്.
3: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50-ലധികം കുനാഫ ചോക്ലേറ്റ്സുമായി NCD & Co. ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
0: ഖത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രൊമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റ് ഓയിൽ നിന്ന് മാത്രം.
4: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
0: ടെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
4: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ടെസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 777-880304.
5: ഹോം ഡെലിവറി

0: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: ഒരു എഴുത്തുകാരന്റെ ജീവിതത്തിലൂടെ മറ്റൊരു എഴുത്തുകാരൻ നടത്തുന്ന സാങ്കല്പികമായൊരു യാത്ര. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. പെരുമ്പടവം ശ്രീധരൻ എഴുതിയ ഒരു സങ്കീർത്തനം പോലെ എന്ന പുസ്തകത്തിലൂടെയാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. റഷ്യൻ നോവലിസ്റ്റായ ദസ്തയേവ്സ്കിയുടെയും അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള അന്ന ഗ്രിഗോറിയേവ്നയുടെയും ജീവിതമാണ് ഈ ഒരു നോവലില് മുഴുവനായിട്ട് നമുക്ക് കാണുന്നത്. അല്ലെങ്കിൽ അവരുടെ ഒരു പ്രണയ ജീവിതം എന്ന് പറഞ്ഞാലും തെറ്റില്ല. സെന്റ് പീറ്റേഴ്സ്ബർഗിലെ മഞ്ഞ നിറഞ്ഞൊരു പശ്ചാത്തലത്തിലൂടെ, അല്ലെങ്കിൽ ആ ഒരു ആംബിയൻസിലൂടെ ദസ്തയേവ്സ്കി എന്ന് പറയുന്ന എഴുത്തുകാരന്റെ ആത്മസംഘർഷങ്ങൾ, ഒപ്പം തന്നെ അന്ന എന്ന തന്റെ പ്രിയ പത്നിയോടുള്ള തീവ്ര പ്രണയം ഒക്കെ ഈ നോവലില് വളരെ ഹൃദ്യമായി തന്നെ വരച്ചു കാണിക്കുന്നുണ്ട്. പ്രായത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ടെങ്കിലും അന്നയോട് അദ്ദേഹത്തിന് അഗാധമായിട്ടുള്ള പ്രണയമാണ്, അല്ലെങ്കിൽ അഗാധമായിട്ടുള്ള സ്നേഹമാണ്. അങ്ങനെ അവരുടെ ജീവിതം ഒന്നാകാൻ തീരുമാനിക്കുന്ന തരത്തിലുള്ള വളരെ നാടകീയമായിട്ടുള്ള മുഹൂർത്തങ്ങളൊക്കെ ഇണങ്ങിയിട്ടുള്ള ഒരു നോവലാണിത്. കഥയിലേക്കും ബാക്കി വിശേഷങ്ങളിലേക്കൊക്കെ നമുക്കിനി കൂടുതലായിട്ട് കടക്കണം. ഏറ്റവും കൂടുതൽ പ്രണയത്തെ ഭംഗിയോടുകൂടി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു നോവലും ഒരു എഴുത്തുകാരനും. കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് വെയിറ്റ് ചെയ്യാം. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
2: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

0: ബുക്ക്മാർക്ക്
1: ബുക്ക്മാർക്ക്
0: വിത്ത് ആർജെ നന്ദ.
2: വെൽക്കം ബാക്ക്. ബുക്ക്മാർക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. പെരുമ്പടവം ശ്രീധരൻ എഴുതിയ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. റഷ്യൻ സാഹിത്യത്തിലെ അതികായനായ ദസ്തയേവ്സ്കിയുടെ ജീവിതത്തിലെ വളരെയധികം നിർണായകമായിട്ടുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് ഈ ഒരു നോവൽ മുൻപോട്ട് പോകുന്നത്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന, പ്രത്യേകിച്ച് കുറച്ച് ദുശ്ശീലങ്ങളും എഴുത്തിന്റെ സമ്മർദ്ദവും ഒക്കെ കൊണ്ട് ആകെ തകർന്നു പോകുന്ന ഒരു എഴുത്തുകാരനെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ചൂതാട്ടക്കാരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നോവൽ നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കി കൊടുത്തുകൊള്ളാം എന്നുള്ളൊരു കരാറിന്റെ സമ്മർദ്ദത്തിലായിരുന്നു അദ്ദേഹം. അങ്ങനെയിരിക്കെയാണ് തന്റെ രചന പകർത്തി എഴുതാൻ സഹായിക്കുന്ന അന്ന എന്ന യുവതി അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. തുടക്കത്തിൽ എഴുത്തുകാരനും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റെനോഗ്രാഫറും തമ്മിലുള്ള ഒരു ബന്ധം മാത്രമായിരുന്നു അതെങ്കിൽ, പതിയെ പതിയെ ദസ്തയേവ്സ്കിയുടെ ഏകാന്തമായിട്ടുള്ള ജീവിതത്തിൽ അന്നയുടെ സാന്നിധ്യം വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. കഥ കുറെ കൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട് അല്ലെ? അങ്ങനെ അന്നയെ കൂടുതൽ പരിചയപ്പെടുന്നതോടുകൂടി ദസ്തയേവ്സ്കിയുടെ ജീവിതത്തിൽ ഒരു പ്രണയം അങ്ങനെ മുട്ടിടുകയാണ്. അതുമാത്രമല്ല, താൻ നഷ്ടപ്പെടുത്തിയെന്ന് കരുതിയിരുന്ന തന്റെ ജീവിതത്തോടുള്ള വിശ്വാസവും ഇഷ്ടമൊക്കെ അദ്ദേഹം അന്നയിലൂടെ പതിയെ പതിയെ തിരിച്ചെടുക്കുന്നു. ഇതൊന്നുമല്ല ആക്ച്വലി പ്രശ്നമായിട്ട് വരുന്നുട്ടോ. ഒരു സൈഡിൽ എഴുത്ത് പൂർത്തിയാക്കാനുള്ള കടുത്ത സമ്മർദ്ദം അദ്ദേഹം നേരിടുന്നുണ്ട്. മറുവശത്ത് അദ്ദേഹത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. അതിനിടയിൽ തന്റെ പഴയകാല ഓർമ്മകളും കുറ്റബോധവും എല്ലാമായിട്ടുള്ള ജീവിതം കുറെയൊക്കെ അദ്ദേഹം മടുക്കുന്നുണ്ട്. പക്ഷേ അന്ന എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ കാണുന്നത് ഒരു എഴുത്തുകാരനായിട്ട് മാത്രമായിരുന്നില്ല, അതിനപ്പുറം ഒരുപാട് വേദനകൾ ഉൾക്കൊള്ളുന്ന, ഒരുപാട് ദൗർബല്യങ്ങളുള്ള ഒരു സാധാരണ മനുഷ്യനായിട്ട് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ബന്ധം പതിയെ അദ്ദേഹത്തിന് ആശ്വാസകരമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അന്നയുടെ സാന്നിധ്യവും സ്നേഹവും അദ്ദേഹത്തെ വീണ്ടും തന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതായാണ് നോവലിന്റെ ഏറ്റവും ഹൃദയസ്പർശിയായിട്ടുള്ള ഭാഗങ്ങളായിട്ട് മുൻപോട്ട് പോകുന്നത്. കഥ തൽക്കാലം ഇവിടെ വരെ നിൽക്കട്ടെ. ഇനി കുറച്ച് പാട്ടുകളാവാം. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്.

ട്വിറ്ററിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ September 10 to 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റ് ഓയിൽ നിന്ന് മാത്രം. ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ Grade 1 to 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.

0: സുനോ 91.7 FM
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.
1: Bookmark with RJ Nanda.
3: ഇനി തന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുന്ന നായകൻ കഷ്ടപ്പാടും പ്രതിസന്ധിയും പ്രതികൂല സാഹചര്യങ്ങളും കാരണം തന്റെ ലൈഫിനോട് തന്നെയുള്ള എല്ലാ തരത്തിലുമുള്ള കമ്മിറ്റ്മെന്റും ഉപേക്ഷിച്ച് മാറ്റിവെച്ചിരിക്കുന്ന ഒരു നായകൻ. പെട്ടെന്നൊരു നിമിഷത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഒരു നായിക കടന്നു വരികയാണ്. പെരുമ്പടവം ശ്രീധരന്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന പുസ്തകത്തിലൂടെ നമ്മൾ ഇങ്ങനെ ഈ ഒരു വിശേഷങ്ങളൊക്കെ പറഞ്ഞ് മുൻപോട്ട് പോകുന്നൊരു സമയമായിരുന്നു. നായകനറിയാലോ, പ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള ദസ്തയേവ്സ്കി ആണ് നായിക, അദ്ദേഹത്തിന്റെ ഭാര്യ അന്ന. സാധാരണഗതിയിലുള്ള നായകന്മാരെങ്ങനെയാണ്, നായികയുടെ മുൻപിൽ കുറെ കൂടി ഹീറോയ്ക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ വെല്ലാൻ ആരുമില്ല എന്നുള്ളൊരു സങ്കല്പം ആളുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുക, അവളുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുക, അതാണ് മെയിൻലി നമ്മൾ കൂടുതൽ കണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള നായകന്മാർ റിലേറ്റബിൾ ആണോ അല്ലെങ്കിൽ നമുക്കിടയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരല്പം ചിന്തിക്കേണ്ടി വരും അല്ലെ. അങ്ങനെയുള്ള നായകന്മാരുടെ സ്റ്റോറി നമുക്ക് അധികം അറിയില്ല. എപ്പോഴും വിജയിച്ചിരിക്കുന്ന, എപ്പോഴും ഹീറോയ്ക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത നായകന്മാരെയാണ് കൂടുതലും കലയിൽ നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ നായകൻ ഒരല്പം ഡിഫറെൻ്റ് ആണ്. എല്ലാ തരത്തിലുമുള്ള ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളായിക്കോട്ടെ, പ്രതിസന്ധികളായിക്കോട്ടെ, എല്ലാം നേരിട്ട് അതിനെ എല്ലാത്തിനെയും എങ്ങനെ സോൾവ് ചെയ്യും എന്ന ഒരു അവസ്ഥയിലിരിക്കുന്ന സമയത്താണ് നായികയെ നായകൻ്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെയാണ് എഴുത്തിലെ റിലേറ്റബിലിറ്റി ഏറ്റവും കൂടുതൽ വർക്കാവുന്നത്. ഇതേ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു നായകനോ അല്ലെങ്കിൽ നായികയോ ഒക്കെ ഈ ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത് അവിടെ അവർ കാണുന്നത് നോവൽ ആവിഷ്കരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളെ ആയിരിക്കില്ല, പകരം അവരവരുടെ ജീവിതത്തെ ആയിരിക്കും. അതാണ് പെരുമ്പടവം ശ്രീധരൻ ഈ ഒരു നോവലിൽ കൊണ്ടുവന്നിരിക്കുന്ന അതിഭീകര റിലേറ്റബിലിറ്റി എന്ന് പറയുന്ന കാര്യം. അതെല്ലാ നായകന്മാരെ കൊണ്ടും പറ്റുന്നൊരു കാര്യമല്ല. ലൈഫിലെ ഏറ്റവും വേഴ്സ് സിറ്റുവേഷനിൽ പെട്ടെന്നൊരാള് കയറി വന്നിട്ട് അതിനെല്ലാത്തിനും താങ്ങാവുന്നതും തണലാവുന്നതും ചിലപ്പോൾ എന്നെ കേട്ടുപോകുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ഈ പ്ലോട്ട് പറഞ്ഞപ്പം, അതായത് ഈ നോവലിന്റെ ഈ കുറച്ച് ഭാഗം മാത്രം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അവരുടെ മുഖമായിരിക്കും മനസ്സിലേക്ക് ഓടി വന്നിട്ടുണ്ടാവുക. അത്രേ ഉള്ളൂ കാര്യം. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: റേഡിയോ സിനോ, റേഡിയോ സിനോ 91.7 FM, ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ 7-ാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 മണിക്ക് ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം. ഖത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റോയിൽ നിന്ന് മാത്രം. ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ Grade 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
1: Hello, this is yours truly, Lakshmi Narasimha Vijay Rajagopal, Shishadri Sharma, Rajesh Raman. You all know me as Blase.
0: You're listening to
1: Radio Suno 91.7, Qatar's favorite radio station.

0: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: സ്നേഹത്തിന് ഒരാളുടെ ലൈഫിനെ എത്രത്തോളം മാറ്റിമറിക്കാൻ കഴിയും എന്നുള്ളൊരു ചിന്ത നമ്മളെല്ലാവരിലും ഉണ്ട്. സ്നേഹം കൊണ്ട് മാത്രം ഒരാളുടെ ലൈഫിനെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എന്റെ വ്യക്തിപരമായ ഒപ്പീനിയൻ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ സ്നേഹത്തിന് കുറച്ചൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ അടക്കമുള്ള ലോകം അംഗീകരിച്ച ഒരു സത്യം. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. പെരുമ്പടവം ശ്രീധരന്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന പുസ്തകത്തിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. നോവലിലെ പ്രധാന കഥാപാത്രമായിട്ട് മാറുന്ന റഷ്യൻ എഴുത്തുകാരൻ ദസ്തയെവ്സ്കിയും അദ്ദേഹത്തിന്റെ പ്രണയിനിയായിട്ടുള്ള അന്നയെക്കുറിച്ചുമായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് അന്ന കടന്നു വരുന്നതോടുകൂടി നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് പ്ലോട്ട്. ഈ മാറ്റങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരാളെ മാറ്റുന്നത് പോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാറാൻ അനുവദിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഓരോരോ വ്യക്തികൾക്കും ഓരോരോ റോളുണ്ട്. ആ റോളിനൊക്കെ അനുസരിച്ചായിരിക്കും അവർ പറയുന്നതോ ചെയ്യുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് എടുക്കുക. ഇനി ഏറ്റവും ലളിതമായിട്ടുള്ള ഭാഷയിൽ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇടം കൊടുക്കുക എന്ന് പറയും. ഒരു വ്യക്തിക്ക് നമ്മുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് ആ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് നമ്മളൊരു സ്പേസ് അവർക്ക് കൊടുക്കണം. എങ്കിലാണ് നമുക്ക് ചിലപ്പോൾ മാറാനായിട്ട് സാധിക്കൂ. ചില ആളുകളുണ്ട് മാറാൻ നല്ല താല്പര്യമുണ്ടായിരിക്കും. എന്തെങ്കിലുമൊക്കെ ചില ശീലങ്ങൾ ചില കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫിൽ നിന്നും ഒഴിവാക്കി കുറെ കൂടി ബെറ്റർ പേഴ്സൺ ആവണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതിന് ചില ആളുകളുടെ എന്താ പറയുക സഹായത്തിലുമൊക്കെ ചില ശീലങ്ങൾ ചില കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫിൽ നിന്നും ഒഴിവാക്കി കുറെ കൂടി ബെറ്റർ പേഴ്സൺ ആവണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതിന് ചില ആളുകളുടെ

നമ്മുടെ തന്നെ നല്ല മാറ്റങ്ങൾക്ക് വേണ്ടി നമ്മുടെ എല്ലാം ലൈഫിൽ ഒരു ചെറിയ പങ്ക്, ഒരു ചെറിയ ഇടം മറ്റുള്ളവർക്കും കൂടി കൊടുക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. ബുക്ക്മാർക്കാണ് നന്ദയാണ് കൂടെയുള്ളത്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
4: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയൻ്റ് കമ്പനി.
5: അതെന്ത് പേര്?
6: എന്നാ ഖത്തറിലെ വേറൊരു കിഡിലിൻ പേര് പറയാം. എൻസിഡി ആൻഡ് കോ, അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
7: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
8: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
9: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
8: എസ്സെൻസ് അബു സിദ്രാമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മതർ ഖദീം. കോൾ 5500-4998.
10: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
11: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
10: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000-1707.
12: ഹോം ഡെലിവറി.

0: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: സ്വന്തമാക്കുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതും കൂടെയുണ്ടാവുന്നതിനേക്കാൾ ഒരാളുടെ ഏകാന്തതയെ തിരിച്ചറിയുന്നതും ഒക്കെയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ സ്നേഹത്തിന്റെ മറ്റു ചില ഭാഷകൾ. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. പെരുമ്പടവം ശ്രീധരന്റെ ഒരു സങ്കീർത്തനം പോലെ എന്നുള്ള നോവലിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അത് പ്രണയം തന്നെയാണ്. സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന ഒരു പ്രണയമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ സ്വന്തമാക്കുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതും അല്ലെങ്കിൽ കൂടെ ഉണ്ടാവുക എന്നുള്ള ഒരു ആസ്പെക്ടിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഒരാളുടെ ഏകാന്തതയെ തിരിച്ചറിയുക, അതിനായിട്ട് ഒരിടം കൊടുക്കുക, ആ സ്പേസിന്റെ അല്ലെങ്കിൽ ആ ബൗണ്ടറിയുടെ ഉള്ളിൽ നിന്നുകൊണ്ടും പ്രണയിക്കാൻ പറ്റും എന്ന് കൂടി പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷേ എന്ത് തരത്തിലുള്ള പ്രണയമാണിത് എന്ന് ചോദിച്ചു പോയേക്കാവുന്ന ഒരു സ്റ്റൈലിൽ നിന്നും കാലം കുറച്ചങ്ങ് മാറിയപ്പോൾ കൃത്യമായ ലിമിറ്റിനുള്ളിൽ, കൃത്യമായ ബൗണ്ടറിക്കുള്ളിൽ നിന്ന് ഒരു വ്യക്തിയെ എങ്ങനെ ഭംഗിയായി പ്രണയിക്കാം എന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയിൽ നിന്ന് ഈ ഒരു നോവലിനെ നോക്കി കാണുമ്പം ശരിക്കും സന്തോഷമുണ്ട് കേട്ടോ. സാധാരണഗതിയിൽ കുറച്ചു കാലം മുൻപ് വരെ എഴുത്തുകളിലും മറ്റും പ്രത്യക്ഷപ്പെട്ടിരുന്ന ഒരു പ്രണയത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് വ്യക്തികൾക്കല്ല അവിടെ പ്രാധാന്യം, പകരമായ ഇഷ്ടത്തിനാണ്. എന്ത് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും രണ്ടുപേരുടെയും നല്ലതിനാണ് എന്ന് വാദിക്കത്തക്ക രീതിയിലേക്ക് എല്ലാ തരത്തിലുള്ള ഇഷ്ടങ്ങളെയും ട്വിസ്റ്റ് ചെയ്യുന്ന തരത്തിൽ പ്രണയിക്കുന്ന ഒരു ശൈലി. അതിൽ നിന്ന് കുറച്ചുകൂടി മുൻപോട്ട് വരുമ്പോൾ രണ്ട് വ്യക്തികൾക്കും രണ്ട് തരത്തിലുള്ള ഇഷ്ടമാണുള്ളതെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുൻപോട്ട് പോവാൻ പറയുന്ന തരത്തിലുള്ള പ്രണയം, അത് അംഗീകരിക്കുന്ന പ്രണയം, പരസ്പര ബഹുമാനത്തോടുകൂടി മുൻപോട്ട് പോകുന്ന പ്രണയം. എല്ലാം തികഞ്ഞ ഒരു പാർട്ട്ണർ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് കുറ്റങ്ങളും കുറവുകളും ഒക്കെയുള്ള മനുഷ്യരായിട്ട് അവരെ അവരായി തന്നെ അംഗീകരിച്ചു കൊണ്ടുപോകുന്ന പ്രണയം. ഇതൊക്കെയാണ് ഈ ഒരു നോവലില് നമ്മൾ വായിച്ചു പോകുമ്പോൾ കാണുന്ന സ്നേഹത്തിന്റെ വിവിധ തലങ്ങൾ എന്ന് പറയുന്നത്. ഒരു വസ്തുവിന്റെയോ ഒരു കാര്യത്തിന്റെയോ ഭംഗി ഏറ്റവും കൂടുതൽ നമ്മൾ നിർണ്ണയിക്കുന്നത് എപ്പോഴാണെന്നറിയോ? അതിന് പൂർണ്ണത വരുമ്പോഴാണ്. അപൂർണമായിട്ടുള്ളതും തന്നെ നല്ലതല്ല എന്നൊരു ചിന്ത എപ്പോഴൊക്കെയോ നമ്മുടെ മനസ്സിലിങ്ങനെ കടന്നു കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രണയത്തിലും ഇങ്ങനെയൊരു കൺസെപ്റ്റ് വന്നിരിക്കുന്നത്. കുറ്റങ്ങളുള്ളവർ, കുറവുകളുള്ളവർ, പരാതികളും പരിഭവങ്ങളും ഉള്ളവരെയൊന്നും തന്നെ മിക്ക എഴുത്തുകളിലോ മിക്ക കാവ്യസങ്കല്പങ്ങളിലോ ഒന്നും തന്നെ നമ്മൾ നായകന്മാരായിട്ടോ നായികമാരായിട്ടോ കാണാറില്ല. ഇവിടുത്തെ നായകനും നായികയും കുറ്റങ്ങളെയും കുറവുകളെയും പരസ്പരം അംഗീകരിച്ച് അവരുടെ ജീവിതത്തെ മുൻപോട്ട് എങ്ങനെ കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്ന ആളുകളായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു എഴുത്ത് ഒരല്പം വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്നതും.

0: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
1: ഖത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ September 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റോയിൽ നിന്ന് മാത്രം.
2: Hi, this is Karthi.
3: You're listening to
2: Radio Suno 91.7 FM. KTK.

ഇന്നും ക്ലോസർ. ആ ഹിയർ, വൺ സെക്കൻഡ്, ഐ വിൽ ഷോ യു. അജിത്, കം ഹിയർ. സീ, യു കൻ ടേക്ക് ഹിസ് ഹാൻഡ് ആൻഡ്.

പെരുമ്പടവം ശ്രീധരന്റെ ഒരു സങ്കീർത്തനം പോലെ എന്നുള്ള പുസ്തകത്തിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്. സ്നേഹത്തിന്റെ പല വശങ്ങളെക്കുറിച്ച്, പല ഭാഷകളെക്കുറിച്ചൊക്കെ ഈ ഒരു പുസ്തകം സംസാരിച്ചു പോകുന്നതിന്റെ ചെറിയ ചെറിയ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനോടകം തന്നെ ഡിസ്കസ് ചെയ്തു. അത്രമേൽ പരുക്കനായിട്ടുള്ള ഒരു കാമുകന്റെ യാതൊരുവിധ അടയാളങ്ങളും ഇല്ലാത്ത വൃദ്ധനായിട്ടുള്ള ലഹരിക്കടിമപ്പെട്ട കഥയിലെ നായകൻ, പട്ടിണിയും പരിവട്ടവും ഒക്കെ അദ്ദേഹത്തിന് ചുറ്റുമുണ്ട്. അങ്ങനെ ഒരു മനുഷ്യനോട് അന്നയ്ക്ക് തോന്നുന്ന വിശുദ്ധമായൊരു പ്രണയം. സൗന്ദര്യമോ പണമോ പ്രായമോ ജീവിത സാഹചര്യങ്ങളോ ഒന്നും തന്നെ നോക്കാതെയുള്ള ഈ പ്രണയത്തെ വളരെ ഭംഗിയെ തന്നെ പെരുമ്പടവം ശ്രീധരൻ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആസ് യൂഷൽ ഞാൻ പറയുന്ന പോലെ എപ്പോഴെങ്കിലും കൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വായിച്ചു നോക്കാനായിട്ട് മറക്കണ്ട. ആൻഡ് ഓൾസോ ഈ കഥയിൽ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, വളരെ ചുരുങ്ങിയ രീതിയിലാണ് ഈ ഒരു നോവലിനെ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്ന വരികൾ, സ്നേഹത്തിന് നൽകുന്ന ഭാഷ്യങ്ങൾ, ജീവിതത്തിൽ മറ്റു പല കാര്യങ്ങളുമായിട്ട് അദ്ദേഹം കമ്പയർ ചെയ്തിരിക്കുന്ന ചില വസ്തുതകളൊക്കെ നമ്മൾ ഉറപ്പായിട്ടും വായിച്ചിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, എപ്പോഴെങ്കിലും കൈ കിട്ടുകയാണെങ്കിൽ വായിച്ചു നോക്കാൻ മറക്കണ്ട. ഇനി എനിക്ക് ഒഫീഷ്യൽ അങ്ങോട്ട് ബൈ പറയാം അല്ലേ. അടുത്ത ബുക്ക് മാർക്കിൽ ഇതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ തന്നെയായിട്ട് നിങ്ങളിലേക്ക് ഞാൻ വീണ്ടും തിരികെ ജോയിൻ ചെയ്തതായിരിക്കും. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്ന ആളുടെ പേര് മറക്കണ്ട, നന്ദയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ഓണസദ്യ റെഡിയാണ്. പായസം ഇടുന്ന
3: ദസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
2: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ദസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
4: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
5: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയണ്ട് കമ്പനി.
4: അതെന്ത് പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, NCD & Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
6: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി NCD & Co. ബൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
7: ഹോം ഡെലിവറി

0: brought to you by
1: അത്തരമടക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം കോൾ 5500498
0: ആൻഡ്
2: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു വിളിക്കൂ 7788-0304

0: Qatar's favorite radio station. ിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രൊമോഷൻ September 10 to 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റ് ഓയിൽ നിന്ന് മാത്രം. മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: പ്രിയ സുഹൃത്തുക്കളെ, ഐ എം ലാലു അലക്സ്.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സിനോ 91.7.

0: ദുബായ്. അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം. കോൾ 5500498.
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: Oasis.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
3: എസ്സെൻസ് അബൂ സിദ്രാമോൾ, അൽഖോർ, ബാഴ്വ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500499898.

0: brought to you by
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം കോൾ 5500498
2: ആൻഡ് ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു വിളിക്കൂ 7788-0304

0: സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
0: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മത് ബി, മത് ഫുഡ്, മത് ഗൂത്ത്. അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ്, അബു സിദ്രാമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ കദീം. കോൾ 5500498.
2: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: brought to you by
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രാമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ ഖദീം കോൾ 5500498
2: ആൻഡ് ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു വിളിക്കൂ 7788-0304
0: ചെന്നൈ ബീറ്റ്സ്
3: തമിഴ് ഹെഡ് ഓഫ് ദി ആർ എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: ദുബായ്. അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബൂ സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം. കോൾ 5500 4.
1: പുണ്യവചനങ്ങളിലൂടെ കടം വാങ്ങുന്നവൻ തെറ്റായ മാർഗത്തിൽ ചിലവഴിക്കുമെന്ന് ധാരണയുണ്ടെങ്കിൽ കടം നൽകുന്നത് ഹറാമാണ്.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: ദുബായ്. അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം. കോൾ 5500498.
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Hello everyone, this is Naresh Iyer.
3: You are listening to Radio Suno
2: 91.7.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രാമോൾ അൽഖോർ ബർവാ വില്ലേജ് മത്തർ കദീം കോൾ 5500498 ആൻഡ്
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു വിളിക്കൂ 7788-0304

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
3: Huawei App Gallery.
4: ത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തറിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ September 10 to 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റോയിൽ നിന്ന് മാത്രം.
5: ഓണസദ്യ റെഡിയാണ്. പായസം
6: പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
5: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ടെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: ടു യു ബൈ അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം കോൾ 5500498
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു വിളിക്കൂ 7788-0304

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ്, അബൂ സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
4: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ടുകൂടും സവാരി.
5: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മുതൽ.
4: മോർണിംഗ് സവാരി,
6: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
2: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവുമില്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
9: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബൂസിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ ഖദീം കോൾ 5500498
1: ആൻഡ് ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു വിളിക്കൂ 7788-0304
2: ഉഞ്ചിരി കണ്ണുള്ള പെണ്ണല്ലേ
3: ഹൈ ഗൈസ് ദിസ് ഈസ് നിക്കി ഗൽറാനി ഹിയർ
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7

0: റേഡിയോ സുനോ 91.7 FM
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ടെക്കി ടോക്ക്.
3: ഹലോ, അസ്സലാമു അലൈക്കും. ബ്യൂട്ടിഫുൾ ഗുഡ് ഈവനിംഗ് ടു എവറി വൺ. വെൽക്കം യു ആൾ ടു റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടക്കൂടാൻ കൂടെ ജോയിൻ ചെയ്യുന്നത് ഹഫിയാണ്. ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം ടെക് അപ്ഡേറ്റ്സ് കേട്ടാൽ എങ്ങനെയുണ്ടാവും? അടിപൊളിയാവൂലേ? അങ്ങനെയാണെങ്കിൽ വെൽക്കം ടു മൈ ഷോ. ഇത് ടെക് ടോക്ക് ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണ്. നമ്മുടെ ഷോ കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വാട്സപ്പിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നോർമലി നമ്മുടെയൊക്കെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ആണ് ഈ ബില്ലടയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ലിന് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും, ക്രെഡിറ്റ് കാർഡിന് വേണ്ടിയിട്ട് വേറൊരു ആപ്പ്, ഫാസ്റ്റാഗിന് വേണ്ടിയിട്ട് വേറൊരു ആപ്ലിക്കേഷൻ. അങ്ങനെ ലിറ്ററലി ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ വാട്സപ്പ് ഇപ്പോൾ ഒരു അടിപൊളി സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. വാട്സപ്പിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ബിൽസ് പേ ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ വാട്സപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ ബിൽ പേയ്മെന്റ്സ് ഫീച്ചേഴ്സിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ, ഫാസ്റ്റാഗ്, ഇൻഷുറൻസ്, ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ്, ലോൺ റീപേയ്മെന്റ്, അങ്ങനെ 30 കാറ്റഗറീസിലായിട്ട് 22,000+ ബില്ലേഴ്സാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ബില്ലടയ്ക്കാൻ വേണ്ടിയിട്ട് വേറെ ആപ്ലിക്കേഷൻ മാറി മാറി കയറേണ്ട പണി നമുക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഹോം സ്ക്രീനിൽ തന്നെ ടോപ്പിൽ കാണുന്ന നമ്മുടെ റുപ്പിയുടെ ഐക്കൺ കാണാൻ പറ്റും. അതിൽ ടാപ്പ് ചെയ്യുക. പിന്നെ നമ്മൾക്ക് പേ ചെയ്യേണ്ട ബിൽ കാറ്റഗറി സെലക്ട് ചെയ്യുക, ബില്ലറിനെ ചൂസ് ചെയ്യുക, അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൺഫേം ചെയ്താൽ വാട്സപ്പ് തന്നെ ബിൽ എമൗണ്ട് ഫെച്ച് ചെയ്ത് നമുക്ക് കാണിക്കും. അതിനുശേഷം എമൗണ്ട് ചെക്ക് ചെയ്ത് പേയ്മെന്റ് മെത്തേഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമ്മുടെ ആ ഒരു സംഭവം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലൊരു അടിപൊളി ഫീച്ചർ കൂടിയിട്ടുണ്ട്, പ്രീവിയസ് പേയ്മെന്റ്സും അപ്കമിംഗ് ബിൽസും വാട്സപ്പിൽ തന്നെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രീക്വന്റ്ലി യൂസ് ചെയ്യുന്ന ബില്ലേഴ്സ് വൺ ടാപ്പ് ആക്സസ് ചെയ്യാനും പറ്റും. മൊത്തത്തിൽ മെസ്സേജ് അയക്കാൻ മാത്രമല്ല വാട്സപ്പ് ഉള്ളത്, പേയ്മെന്റ് ചെയ്യാനും വാട്സപ്പിൽ പറ്റും എന്നാണ് കാണിച്ചിട്ടുള്ളത്. ലെറ്റ് സീ എന്തൊക്കെ കാര്യങ്ങളാണ് ബാക്കി ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്. തൽക്കാലം വാട്സപ്പിലെ ഈ ഒരു ബിൽ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ പാട്ടിലോട്ട് പോകാൻ പോവാണ്. ഇത് നിങ്ങളുടെ ഫേവറേറ്റ് ടെക് ഷോ. കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫിയാണ്.

0: കട തുടങ്ങാൻ പോവുക.
1: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
2: അതെന്ത് പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡിയാൻ കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡിയാൻ കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: 15 പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ, കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6 ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
6: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1-7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
7: ഹായ്, ദിസ് ഇസ് സുഹാസിനി.
8: യു ആർ ലിസണിംഗ് ടു
7: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൊടാം.

നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ അതേ സ്പീഡിൽ അത് ടെക്സ്റ്റായി മാറിയാൽ അടിപൊളിയാവൂലേ? അങ്ങനെയാണെങ്കിൽ പുതിയൊരു വോയിസ് ട്രാൻസ്ക്രൈബിന്റെ കാര്യമാണ് സംസാരിക്കാൻ പോകുന്നത്. ബാക്ക് ടു അവർ ഷോ. ഇത് ടെക് ടോക്ക് ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബാഡി ഹഫിയാണ്. റീസെന്റ്ലി മെറ്റ കൊണ്ടുവന്ന പുതിയ AI മോഡലാണ് മ്യൂസ് വോയിസ് ട്രാൻസ്ക്രൈബ് എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ 70+ ലാംഗ്വേജസ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ നമ്മുടെ മലയാളം ഉണ്ട്, ഹിന്ദി ഉണ്ട്, തമിഴ് ഉണ്ട്, തെലുങ്ക് ഉണ്ട്, കന്നഡ ഉണ്ട്, അങ്ങനെ ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. അതുപോലെ തന്നെ ചില ആളുകളുണ്ട് എന്നെ പോലെ, കേട്ടോ, ഞാൻ അങ്ങനെ തന്നെ പറയുകയാണ്, നമ്മൾ ഇംഗ്ലീഷിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക, പക്ഷെ ഇടയ്ക്ക് മലയാളം കയറി വരും, പിന്നെ വീണ്ടും ഇംഗ്ലീഷിലോട്ട് സ്വിച്ച് ചെയ്യും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലാംഗ്വേജ് സ്വിച്ച് ചെയ്യുന്നതിനെ പറയുന്നതാണ് കോഡ് സ്വിച്ചിങ്. നമ്മുടെ ഈ ഒരു മ്യൂസിനുണ്ടല്ലോ, ഈ ലാംഗ്വേജ് സ്വിച്ചിങ് ഒക്കെ സെപ്പറേറ്റ് മോഡൽസ് ഒന്നും ഉപയോഗിക്കാണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സംഭവ രസമല്ലേ? അതുപോലെ തന്നെ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ലൈവ് ട്രാൻസ്ക്രിപ്ഷൻ കിട്ടും. റെക്കോർഡിംഗ് തീരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. പിന്നെ സ്പീഡും ആക്യുറസിയും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ വേർഡിനും എത്ര സമയം ലിസൺ ചെയ്യണമെന്ന് AI തന്നെ ഡിസൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം മെറ്റ മോഡൽ API വഴി ഡെവലപ്പേഴ്സിന് ഇത് അവൈലബിൾ ആണ്. പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1000 ഓഡിയോ മിനിറ്റ്സിന് $3 ആണ് ഡോളർ കണക്കിൽ വരുന്നത്. ബേസിക്കലി മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് കേട്ട് മനസ്സിലാക്കി ഓൾമോസ്റ്റ് റിയൽ ടൈമിൽ തന്നെ എഴുതി തരുന്ന ഒരു AI ആണ് മ്യൂസ് വോയിസ് ട്രാൻസ്ക്രൈബ് എന്ന് പറയുന്നത്. അപ്പൊ അതാ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ ട്രാക്കിലോട്ട് പോകാൻ പോവാണ്. പാട്ടുകൾക്ക് ശേഷം ബാക്കി വിശേഷങ്ങളുമായിട്ട് ഞാൻ ജോയിൻ ചെയ്യും. ഇത് നിങ്ങളുടെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ. കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബാരി ഹഫീസ് ആണേ.

0: frequency. Now, available on Vodafone Shuf app.
1: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 PM ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.
2: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
3: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
4: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
5: ഒരിടവിൽ നിന്നും ഇതാ യു ആർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
6: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
7: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
6: അതെന്ത് പേര്?
1: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
8: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.

ടാക്കി ടോക്ക്. ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ഒരു ഡൗട്ട് ഉണ്ട്, ഇത് AI ആണോ അതോ റിയൽ ആണോ എന്ന്. കാരണം ഏതൊരു അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാലും ചെറിയൊരു AI മയം നമുക്ക് കാണാറുണ്ട്. ബാക്ക് ടു അവർ ഷോ, ഇത് ടെക് ടോക്ക് ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണേ. ഇൻസ്റ്റഗ്രാമിൽ AI കൊണ്ട് ക്രിയേറ്റ് ചെയ്ത ഫേക്ക് ഇൻഫ്ലുവൻസേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് റൂൾസ് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കുകയാണ്. കാരണം മുന്നേ ഇൻസ്റ്റഗ്രാമിൽ AI ക്രിയേറ്റർ എന്നൊരു ലേബൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് കാണുന്ന സമയത്ത് AI യൂസ് ചെയ്ത് കോണ്ടന്റ് ഉണ്ടാക്കുന്ന റിയൽ ക്രിയേറ്റർ ആണോ അതോ AI തന്നെ ക്രിയേറ്റ് ചെയ്ത ആളാണോ എന്ന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇൻസ്റ്റഗ്രാം ഇപ്പം ലേബൽ ഒന്ന് മാറ്റാൻ പോവാണ്. AI ക്രിയേറ്ററിൽ നിന്ന് AI ജനറേറ്റഡ് പ്രൊഫൈലിലോട്ട് മാറ്റാൻ പോവാണ്. മീനിങ് ഭയങ്കര സിമ്പിൾ ആണ്. പ്രൊഫൈലിൽ കാണുന്ന പേഴ്സൺ AI ജനറേറ്റഡ് ആണ് എന്ന് യൂസേഴ്സിന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പോസ്റ്റ് ആയിക്കോട്ടെ, റീൽസ്, സ്റ്റോറി, എല്ലാത്തിലും ഈ ഒരു ലേബൽ വരും. പ്രൊഫൈലും യൂസർ നെയിമിന്റെ താഴെയും AI ജനറേറ്റഡ് പ്രൊഫൈൽ ബാഡ്ജ് നമുക്ക് കാണാനും പറ്റും. അതുകൊണ്ട് ഈസിലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഈ ഒരു അപ്ഡേറ്റ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എല്ലാവർക്കും സെയിം ടൈമിൽ തന്നെ അവൈലബിൾ ആയി കഴിഞ്ഞിട്ടില്ല. ഇൻസ്റ്റഗ്രാം ഓഗസ്റ്റ് 31st ആയിരുന്നു ഇത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റോൾ ഔട്ട് ഫേസിലാണ്, എല്ലാവർക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കിട്ടുമായിരിക്കും. അപ്പൊ AI ആണോ റിയൽ ആണോ എന്ന് ഇൻസ്റ്റഗ്രാമിൽ അപ്പൊ ഏകദേശം ഒരു ക്ലാരിഫിക്കേഷൻ ഒക്കെ വന്നിട്ടില്ലേ? തൽക്കാലം എന്താ ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ ട്രാക്കിലോട്ട് പോകാൻ പോവാണ്. പാട്ടുകൾക്ക് ശേഷം ബാക്കി വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളോട് ജോയിൻ ചെയ്യും. ഇത് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാൻ. കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണേ.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
0: എസ്സെൻസ് അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
2: You're listening to
3: Chennai Beats.
4: Tamil, head of the hour.
5: In the art of Podumakulanda.

Techie Talk. യൂട്യൂബിന് പകരക്കാരനാവാൻ വേണ്ടിയിട്ട് യൂട്യൂബിന് വെല്ലുവിളി ആവാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. ബാക്ക് ടു അവർ ഷോ. ഇത് ടെക് ടോക്ക് ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണ്. ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്യും. ബിലി ബിലി എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര് വരുന്നത്. ഇതൊരു ചൈനീസ് ആപ്ലിക്കേഷനാണ്. ഗ്ലോബലി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദാ ഈ ഒരു ആപ്ലിക്കേഷൻ നിൽക്കുന്നത്. കാരണം ഓൾറെഡി ചൈനയിലുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു. റീസെന്റ്ലി ഗ്ലോബൽ എക്സ്പാൻഷന്റെ പാർട്ടായിട്ടാണ് എല്ലാവരും ഇത് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. കോണ്ടന്റ് കമ്മ്യൂണിറ്റി കൾച്ചേഴ്സ് എന്നീ ഒരു ടാഗ് ലൈനോട് കൂടിയിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വരുന്നത്. ഇന്ത്യയിൽ റൈറ്റ് നോ ഇത് ഒഫീഷ്യലി ലോഞ്ച് ആയിട്ടില്ല. ഇനി അടുത്തൊരു ചോദ്യം, യൂട്യൂബിന് എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വെല്ലുവിളി ആവാൻ പോകുന്നതെന്നാണ്. ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് എന്നൊരു ആപ്ലിക്കേഷൻ ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അതിൽ നിന്ന് വ്യത്യാസമായിട്ട് 60 ഇന്ത്യൻ റുപ്പി, അതായത് 1000 വ്യൂസ് ഉള്ള ഒരു വീഡിയോയ്ക്ക് $0.7 ഏകദേശം നമ്മുടെ ഇന്ത്യൻ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 60 to 66 ഇന്ത്യൻ റുപ്പിയിലോട്ടൊക്കെ ആണ് ഈ ഒരു 1000 വ്യൂസിന് അവർ കൊടുക്കാൻ പോകുന്ന ആ ഒരു ഇൻകം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇങ്ങനെ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ ലെറ്റ്സ് സീ എന്തൊക്കെയാണ് വരാൻ പോകുന്നത്. അതൊക്കെ ഓൺ ദ വേ തന്നെ ടെക് ടോക്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. തൽക്കാലം ദാ ഈ ഒരു ബിലിബിലിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നൈസ് ആയിട്ട് സ്കൂട്ട് ആവുകയാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ അടിപൊളിയായിട്ടിരിക്കുക, വൈബ് ആയിട്ടിരിക്കുക. സ്റ്റേ അപ്ഡേറ്റഡ് ആൻഡ് സ്റ്റേ ക്യൂരിയസ് ഓൾവേസ്. ദീസ് ഈസ് യുവർ ടെക് ബഡി ഹഫി സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് ടെക് ടോക്കിൽ നിന്ന്. ടാറ്റാ, ബൈ ബൈ, ലവ് യു ഗൈസ്.

0: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
0: എസ്സൻസ് അബൂ സിദ്രാ മോൾ, അൽഖോർ, ബാഴ്വ വില്ലേജ്, മത്തർ കദീം. കോൾ 5500498.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസ്റാത്തി.
3: മസ്റാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസ്റാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
4: സത്യം റെഡിയാണ്. പായസം എവിടുന്ന?
5: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
4: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: You are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 PM ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.
3: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും, ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
4: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
3: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസറാത്തി സൂപ്പർ ആ, എല്ലാവരും കഴിച്ചു നോക്കണേ.
5: നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിഡോ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
2: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 to 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020.

0: Voices.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: ഖത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ September 10 to 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റോയിൽ നിന്ന് മാത്രം.
4: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
5: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
4: എസ്സെൻസ് അബൂ സിദ്രാ മോൾ, അൽഖോർ, ബാഴ്വ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500499.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മഖ്ബി, മഖ്ഫൂൻ, മഖ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000-1707.
4: ഹായ് റേഡിയോ സുനോ ലിസ്ണേ, ഞാൻ നിങ്ങളുടെ ബിജു നാരായണൻ.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ. ഇനി കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ.
1: നീ ആരെയെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതു നീ മറന്നുകളയുക. നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നീ മറന്നുകളയുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരിബ് ബാങ്കിനുള്ള സമയം.

0: Radio Suno 91.7 FM, Qatar's favorite radio station. ഖത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ September 10 to 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റ് ഓയിൽ നിന്ന് മാത്രം.
1: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
2: ഡെസോറോ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
1: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറോ പായസം ഖത്തറിനൊപ്പം. വക്രാ സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അബൂ സിദ്രാമോൾ, അൽഖോർ, ബാഴ്വ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500-4998.

0: ബിസിനസ് ഫ്രീക്വൻസി. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
0: എസ്സെൻസ് അബു സിദ്രാ മോൾ, അൽഖോർ, ബാഴ്വ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
2: ഹലോ, നമസ്കാരം, ഞാൻ സന്തോഷ്.
0: യു ആർ ലിസണിംഗ് ടു
2: Radio Sunil 91.7 FM.

0: suno 91.7 FM Qatar's favorite radio station
1: ിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രൊമോഷൻ September 10 to 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റോയിൽ നിന്ന് മാത്രം.
2: ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ Grade 1 to 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
3: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
4: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
3: അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 മണിക്ക് ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
2: എസ്സൻസ് അബൂ സിദ്രാ മോൾ, അൽഖോർ, ബാഴ്വ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
4: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
5: ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
6: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
7: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
6: മിൽക്ക് ചീസ് യോഗർട്ട് ലെബ്ന എക്സ് മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Qatar ile shopping premigal ready ile. Ee weekend il Nesto il crazy figures offers. Nesto il ninna ippol 5 10 15 Qatar riyalil shop cheya. Veliya space il niraiya ulpannangal. Muri bhagam itemsum 5 10 15 riyalil vaanga. Ee promotion September 10 mudal 13 vare maatram. Weekend shopping Nesto il ninna maatram.
1: ഓണസദ്യ റെഡിയാണ്. പായസം ഇടുന്ന
2: ഡെസോറോ പായസം ഖത്തർ ഉണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
1: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറോ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
3: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
4: Hi everyone, this is Bharat here.
5: You are listening to Radio Sono
4: 91.7 KTKT.

0: നഗറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 കത്തറിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രൊമോഷൻ September 10 to 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റ് ഓയിൽ നിന്ന് മാത്രം. ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 to 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
1: ഹായ്, ഞാൻ ദുൽഖർ സൽമാൻ.
2: എനിക്കറിയാം എന്താ വരുമെന്ന്.
3: നീ വിളിക്ക്, നമുക്ക് നോക്കാം.
1: റേഡിയോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ.
1: നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയപ്പെടുമ്പോൾ നൽകുന്ന ദാനമാണ് ദാനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
2: എസ്സൻസ്, അബൂ സിദ്രാ മോൾ, അൽഖോർ, ബാഴ്വ വില്ലേജ്, മത്തർ കദീം. കോൾ 5500498.
4: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
2: ടെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
4: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ടെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
5: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി. എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
6: ഇൻ അസോസിയേഷൻ വിത്ത്

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency. Now available on Uridu TV channel number 911.
2: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: Zamzam Mandi, where flavors create memories. Wholesale Market Doha. Call 4000-1707.
4: Neram velukumbol karil kayarumbol, officeil pogumbol school busil timarkumbol, ketu ketu kootu koodum savari. Morning Savari.
0: Morning Savari. Idu nammude savari. Nyayar mudal vyayam vare, raavile 6 mani mudal.
4: Morning Savari.
5: Malabar Golden Diamonds Morning Savari,
2: brought to you by Malabar Golden Diamonds inde pudhiya showroom ippol Abuhamur Safari Mallilum. Ningalude paliya swarnabharanangal evide ninnu vaangiyadanengilum oru nashtavum illade exchange cheyyam. Malabar Golden Diamonds Safari Mallil ninnu mathram,
6: in association with
7: Commercial Bank. We are saving more turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger.
8: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
9: And Lulu. Hypermarkets, supermarkets and department stores, where the world comes to shop. Just feel.

0: ഖത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രൊമോഷൻ September 10 to 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റോയിൽ നിന്ന് മാത്രം.
1: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
2: ഡെസോറോ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
3: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
4: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
5: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
4: എസ്സെൻസ് അബൂ സിദ്രാമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500-4998.

0: It's time for Top 10.
1: ഗൾഫിലെ ഈ വീക്കെൻഡിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഓണാഘോഷങ്ങളും ഓണപരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് കളർഫുൾ ആണ് അല്ലേ. നമ്മൾ ആ ഒരു സൗഹൃദത്തിന്റെ കൂട്ടായ്മയുടെ ഒക്കെ ഒരു ഭംഗിയുള്ള വീക്കെൻഡ് ഒക്കെയാണ്. അപ്പൊ വീക്കെൻഡ് വൈബിൽ നമ്മൾ ഇതേ ടോപ് ടെൻ തുടങ്ങുന്നു. ഇനിയിപ്പോ വീക്കെൻഡ് അത്ര കളറല്ല സെറ്റ് അല്ല എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വിട്ടേക്ക്, ഞാൻ സെറ്റ് ആക്കിക്കോളാം. ബിക്കോസ് ഇന്നത്തെ പ്ലേലിസ്റ്റ്, വീക്കെൻഡ് പ്ലേലിസ്റ്റ് ഓൾ സെറ്റ് ആണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട്. യെസ്, സോ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ടോപ് ടെൻ അങ്ങോട്ട് തുടങ്ങിയാലോ. യെസ്, ദാറ്റ് വി കൻ വൈൻഡ് അപ്പ് ടോപ് ടെൻ ഇവിടെ സെറ്റ് ആണ് വിത്ത് മീ ചിച്ചു. വെൽക്കം ടു ടുഡേയ്സ് ടോപ് ടെൻ. ഇന്ന് നമ്മൾ ടോപ് ടെൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പാട്ടെന്ന് പറയുന്നത് ഇസ് എ സ്പെഷ്യൽ ഡെഡിക്കേഷൻ ടു അവർ ഡിയർ മമ്മൂക്ക. കഴിഞ്ഞൊരാഴ്ച ഏറ്റവും കളറാക്കിയത് മമ്മൂക്കയുടെ ബർത്ത്ഡേ ആണ്. സോ മമ്മൂക്കയുടെ ബർത്ത്ഡേ നമ്മൾ കളറായിട്ട് ആഘോഷിച്ചു, എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തു. സോഷ്യൽ മീഡിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും കുറേ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ലൈക്ക് മമ്മൂക്കയുടെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും സ്പെഷ്യലാണ്, നമുക്ക് അത്രയും അടിപൊളിയായിട്ടുള്ള ഒന്നാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മമ്മൂക്കയുടെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് നമുക്കൊരു മൂവി അപ്ഡേഷൻ വന്നിട്ടുണ്ടായി. അതേ സിനിമയിലെ പാട്ടാണ് ദേ നമ്മൾ കേൾക്കാൻ പോകുന്നത്. മേള മൂവിയിലെ പാട്ടാണ്. റിപ്പോർട്ടുകൾ പ്രകാരം മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും കൂടിയ ബഡ്ജറ്റിൽ തയ്യാറാകുന്ന, റെഡി ആയിക്കൊണ്ടിരിക്കുന്ന മൂവിയാണ് മേള. ഈ മേളയിലെ മക്കാലയ എന്നുള്ളൊരു ഒരു പാട്ടുണ്ട്. ലൈക്ക് ആ ഒരു പാട്ടോ ടൈറ്റിൽ ട്രാക്കോ ചെറിയൊരു പോർഷനാണ്, ഒരു ഒന്ന് രണ്ട് മിനിറ്റുള്ളൊരു മ്യൂസിക്കൽ പോർഷനാണ്. പക്ഷെ സംഗതി കളറാണെന്ന് മാത്രമല്ല, അന്നത്തെ ഈ ഒരു മേള മൂവിയുടെ മമ്മൂക്കയുടെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കൂടിയുണ്ട്. പക്ഷെ എൻ്റെ പൊന്നോ, വേറെ ലെവൽ പോസ്റ്റർ. എല്ലാ മമ്മൂക്ക ഓരോ ദിവസവും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു പാട്ട് തന്നെ നമുക്കങ്ങോട്ട് കേട്ടാലോ. യെസ്, മേള മൂവിയിലെ ട്രാക്ക് ദേ വരുന്നുണ്ട്. ദറ്റ് കിടുക്കൻ പാട്ട് വൈത്ത് മേച്ചിച്ചു. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: നമ്പർ 10.
2: മക്കാലേ,
3: മക്കാലേ.

0: അഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
2: ഡെസോറ പായസം ഖത്തർ ഉണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
3: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
4: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
5: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
4: എസ്സെൻസ്, അബൂ സിദ്രാ മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500-4998.

ബാക്ക് ടു ടോപ്പ് ടെൻ ചിച്ചുമാണ് ഇവിടെ ഇങ്ങനെ കൂടെയുള്ളത്. ഓൺ യുവർ ഹാപ്പിനെസ് ആൻഡ് മ്യൂസിക്കൽ ഹോട്ട് ലൈൻ റേഡിയോ സുനോ. സോ ഇനി ടോപ്പ് ടെന്നിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് രണ്ട് പാട്ടുകളാണ്. ഒന്ന് ബത്ത മൂവിയിലെ മകളെ എന്നുള്ള പാട്ടും രണ്ട് ജി ഡി എന്നിലെ മനസാ പരിചയം എന്നുള്ളൊരു ട്രാക്കുണ്ട്. ഈ രണ്ട് പാട്ടുകളാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ബത്തയിലെ പാട്ടായാലോ. ആക്ച്വലി ബത്ത എന്നുള്ള മൂവിയുടെ പ്രത്യേകത വിജയ് സേതുപതിയും നമ്മുടെ ലിജോ മോളും ഒന്നിക്കുന്നൊരു സിനിമയാണ്. ആൻഡ് വിജയ് സേതുപതിയും ഡയറക്ടർ ബാലാജിയും ആയിട്ടുള്ള ഒരു തേർഡ് അസോസിയേഷനാണ് ഈ ഒരു മൂവി എന്നുള്ളത്. സോ ഒരുപാട് പേര് പ്രതീക്ഷിക്കുന്ന ഒരു മൂവിയാണ്. മാത്രമല്ല ഈ ഒരു പാട്ട് ബേസിക്കലി ഒരു ഫാമിലി മോഡിൽ കേൾക്കാൻ പറ്റുന്ന പാട്ടാണ്. അച്ഛനും അമ്മയും മകളും ആ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറിലുള്ള വളരെ രസമായിട്ട് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. സോ ആ ഒരു പാട്ട് നമ്മൾ ഇതേ അങ്ങനെ കേൾക്കും. മൂവി അപ്ഡേറ്റ്സ് ഒക്കെ പതിയെ പറയട്ടോ. ആൻഡ് രണ്ടാമത് കേൾക്കാൻ പോകുന്ന പാട്ട് മനസാ പരിചയം എന്നുള്ള ട്രാക്കാണ്. ജി ഡി എൻ ഇല്ല പാട്ടാണ്. ജി ഡി നായിഡു ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ആളെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതാണ്. ഹീസ് എ സിലബസ് ബിക്കോസ് എഡിസൺ ഓഫ് ഇന്ത്യ എന്നാണ് ജി ഡി നായിഡു ആക്ച്വലി അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ തന്നെ ഒരു എന്താ പറയുക, ഒരു ഇന്ത്യൻ ഇൻവെൻറ്റർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലിസ്റ്റ് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ എന്നൊക്കെ മോഡിൽ ആദ്യം പേരെടുത്തിട്ടുള്ള ആളുകളിൽ ഒരാളാണ് ജി ഡി നായിഡു. ആള് സ്വന്തമായിട്ടൊരു ഇലക്ട്രിക് മോട്ടോർ നിർമ്മിച്ചിട്ടുണ്ട് അന്ധകാലത്ത്, വർഷങ്ങൾക്ക് മുമ്പ്. അത് മാത്രമല്ല യു എം എസ് എന്ന് പറഞ്ഞിട്ട്, യൂണിവേഴ്സൽ മോട്ടോർ സർവീസ് എന്ന് പറഞ്ഞിട്ട്, സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മേജർ ബസ് ട്രാൻസ്പോർട്ട് കമ്പനീസ് ഓൺ ചെയ്തിരുന്നത് ജി ഡി നായിഡു ആണ്. ആളുടെ ജീവിതകഥ ഒരു സിനിമയായിട്ട് വന്നിട്ടുണ്ടായി. മാധവനാണ് ഈ ഒരു സിനിമയിൽ ജി ഡി നായിഡുമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. സോ ആ ഒരു മൂവിയിലെ പാട്ടാണ് ദേ നമ്മൾ കേൾക്കാൻ പോകുന്ന അടുത്തൊരു ട്രാക്ക്. യെസ്, നല്ലൊരു പാട്ടാണ്, ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ്. ഒരു പ്രണയവും ദെൻ ഈ പറയുന്ന പോലെ ലൈക്ക് ഒരു വണ്ടിയോടുള്ള ഇഷ്ടവും ആ ഒരു യന്ത്രങ്ങളോടും മെഷീൻസിനോടൊക്കെയുള്ള ആ ഒരു താല്പര്യവും ഒക്കെ കാണിച്ചു തന്നിട്ടുള്ളൊരു പാട്ടാണ്. യെസ്, ദേ ഈ രണ്ട് പാട്ടുകൾ വരുന്നു, കേട്ട് കേട്ട് കൂട്ടുകൂടാം. നമ്പർ 9.

0: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
1: ഖത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തറിയാലിൽ ഷോപ്പ് ചെയ്യാം.
2: 25.
1: ഖത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തറിയാലിൽ.

0: റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ബാക്ക് ടു ടോപ്പ് ടെൻ ചിച്ചുവാണ് ഇവിടെ ഇങ്ങനെ കൂടിയുള്ളത്. ഓൺ യുവർ ഹാപ്പിനെസ് ആൻഡ് മ്യൂസിക്കൽ ഹോട്ട് ലൈൻ വീക്കെൻഡ് ഇങ്ങനെ നമ്മൾ വൈബായിട്ട് കളറാക്കി മുൻപോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ്. സോ ഇനി നമ്മൾ ഐ എം ഗെയിം മൂവിയിലെ പാട്ടാണ് ഇതേ കേൾക്കാൻ പോകുന്നത്. ഡി

ദേവരുടെ മൂവി. ഈ മൂവിയിലെ ധീരമായ ഒരു പാട്ടാണ് ദേവരുന്നത്, ധീരൻ എന്നുള്ള പാട്ടാണ്. ധീരൻ ഈ റൈസ് ഓഫ് വി കെ എന്ന് പറഞ്ഞിട്ട്, ശരിക്കും ഈ ഒരു ഐ എം ഗെയിം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടേം എന്നെ കുറച്ചധികം നാളുകളായിട്ട് സംസാരിപ്പിക്കുന്ന ഒരു ടേമാണ്. ബിക്കോസ് ഐ എം ഗെയിം എന്ന് പറഞ്ഞാൽ ഏതൊരു ചലഞ്ചും ഏതൊരു സമയത്തും ഫേസ് ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന ഒരു വ്യക്തി, നമുക്ക് ഐ എം ഗെയിം എന്ന് പറയാം. നമ്മുടെയൊക്കെ ലൈഫിൽ അങ്ങനെ ഒരു ഐ എം ഗെയിം പേഴ്സൺ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ തന്നെ ആ ഒരു വ്യക്തിയായിരിക്കും. എന്തൊക്കെയെന്ന് പറഞ്ഞാലും എന്ത് സംഭവിച്ചാലും ഒരു ചാലഞ്ച് ഏറ്റെടുത്ത് ചാടി ഇറങ്ങുന്ന ആ ഒരു വ്യക്തി. സോ ആ ഒരാൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിക്കോട്ടെ. യെസ്, ഐ എം ഗെയിം മൂവിലെ ട്രാക്ക് ദേ വരുന്നുണ്ട്, ഓൺലി ഓൺ യുവർ ഹാപ്പിനെസ് ഹോട്ട് ലൈൻ. റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം. നമ്പർ 7.

പണ്ട് നമ്മൾ കേട്ടിരുന്ന ആൽബം പാട്ടുകൾ ആ ഒരു മോഡിൽ ഇപ്പോഴും പുതിയ പാട്ടുകൾ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു രസമുള്ളൊരു ഫീലാണ്, സന്തോഷമുള്ളൊരു ഫീലാണ്. അങ്ങനത്തെ ഒരു പാട്ട് കേട്ടാലോ. ബാക്ക് ടു ടോപ് ടെൻ ചിച്ചു ആണ് ഇവിടെ ഇങ്ങനെ കൂടിയുള്ളത്. നമ്മുടെ വിനീത് ശ്രീനിവാസിന്റെ ശബ്ദവും പഴയ ആൽബം പാട്ടുകളും അല്ലെങ്കിൽ പഴയ പാട്ടുകളും തമ്മിൽ വല്ലാത്തൊരു കണക്ഷൻ ഉണ്ട്. ആളുടെ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ ഓർത്ത് കറങ്ങി തിരിഞ്ഞൊക്കെ തിരിച്ചു വരും. ഒരു പക്ഷേ എൻ്റെ നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിനീത് ശ്രീനിവാസിന്റെ ശബ്ദവും പാട്ടുകളും ഒക്കെ ആയിട്ടൊരു ഒന്ന് കണക്റ്റഡ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നതും ഈ ഒരു ആൽബം മോഡിലുള്ള ഒരു ഇൻഡിപെൻഡൻറ് ട്രാക്കാണ്. നീലാകാശം എന്നാണ് ഈ ഒരു പാട്ട് തുടങ്ങുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. അല്ലെങ്കിലും അറിയാലോ, വിനീത് ശ്രീനിവാസിന്റെ ശബ്ദം കൂടെ വരുമ്പോഴേക്കും പാട്ട് വേറെ ലെവലിലേക്ക് പോകാറുണ്ട്. സോ അങ്ങനെ ഒരു പക്ഷേ പഴയ കുറേ ഓർമ്മകളിലേക്കൊക്കെ നമ്മളെ കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാക്ക്. വീക്കെൻഡിൻ്റെ ഒരു പ്രത്യേകത, ഇങ്ങനെ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ഡ്രൈവ് ചെയ്തൊക്കെ പോകുമ്പോഴേക്കും ഒരുപാട് ഓർമ്മകൾ വരാറുണ്ട്. മാത്രമല്ല ചില സംഭവങ്ങൾ നമ്മളെ ഹിറ്റ് ചെയ്യുമ്പോൾ അതിന് പിറകെ ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ച് പോകുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ വീക്കെൻഡ് നമുക്കുള്ളൊരു കറക്റ്റ് ടൈമാണ്. ബിക്കോസ് അങ്ങനെ ആലോചിച്ച് കൂട്ടാൻ പറ്റിയ ഒരു ടൈം. സോ ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ, ഈ ഒരു ട്രാക്ക് കേൾക്കുമ്പോൾ അങ്ങനെ ഒരു പക്ഷേ പല ഓർമ്മകളിലൂടെയും പറന്ന് നടക്കാൻ പറ്റിയേക്കാം. യെസ്, ചിച്ചു ആണ് കൂടെയുള്ളത്. ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് വരുന്നുണ്ട്, ഓൺലി ഓൺ യുവർ ഹാപ്പിനെസ് ഹോട്ട് ലൈൻ.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
1: എസ്സൻസ് അബു സിദ്രാ മോൾ, അൽഖോർ, ബാഴ്വ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
3: ഖത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തറിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റ് ഓയിൽ നിന്ന് മാത്രം.
4: അനിയനുണ്ട് തീർക്കരുതേ, പായസം വരുന്നുണ്ട്.
5: ഇവിടെയൊക്കെ പായസം കഴിഞ്ഞാന്ന് മോന്.
6: നമസ്കാരം, ഞാൻ നന്ദു.
7: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ.
6: കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക് ചീസ് യോഗർട്ട് ലെബ്ന എക്സ് മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.

0: റേഡിയോ സിനോ 91.7 FM
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം
2: റേഡിയോ സിനോ.
3: ഈ ഒരു സിനിമയുടെ പ്രത്യേകത, ഈ ഒരു സിനിമയുടെ പോസ്റ്റർ കണ്ടപ്പോഴേ ഞാൻ ഇന്നായിരുന്നു. പോസ്റ്ററും പിന്നെ മൂവി ഗ്ലിംസും ടീസേഴ്സും ട്രെയിലറും ഒക്കെ വന്നപ്പോൾ ഞാൻ മൊത്തത്തിൽ ആ ഒരു സിനിമയുടെ പുറകെയായിരുന്നു. ബാക്ക് ടു ടോപ് ടെൻ ചിച്ചുവാണ് ഇവിടെ ഇങ്ങനെ കൂടെയുള്ളത്. സിനിമയുടെ പേര് ആശ എന്നാണ്. ഉർവേശി ചേച്ചിയും ജോജു ജോർജും ഒന്നിച്ച് അഭിനയിക്കുന്ന ആദ്യത്തെ ഒരു സിനിമ. ഈ ഒരു സിനിമയുടെ ഗ്ലിംസും അല്ലെങ്കിൽ ട്രെയിലറൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉർവേശി ചേച്ചി എന്ന് പറയുന്നത് ഒഫ്കോഴ്സ് ഷീസ് എ സൂപ്പർ സ്റ്റാർ, അത് വേറെ അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏത് ലെവൽ ഓഫ് ആക്ടിംഗ് ആണ് ഉർവേശി ചേച്ചിയുടെ എന്നുള്ളത്, അതിന് ഏറ്റവും റീസെൻ്റായിട്ട് നമ്മളുടെ എക്സാമ്പിളാണ് ഈ ഒരു സിനിമ, അല്ലെങ്കിൽ ഈ ഒരു സിനിമയും ഈ ഒരു സിനിമയിലെ ബാക്കി അപ്ഡേറ്റ്സൊക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു മൂവിയിലൊരു പാട്ടുണ്ട്, കണ്ടോരുണ്ടോ എന്നുള്ളൊരു പാട്ടാണ്. രസമായിട്ടാണ് ഈ ഒരു പാട്ടിൻ്റെ വിഷ്വലൈസേഷൻ പോയിരിക്കുന്നത്. ഞാൻ ഓർത്തു ഈ ഒരു സമയത്ത് ഈ പാട്ട് കേൾക്കണം, ട്രെൻഡിങ് ആവുന്ന അല്ലെങ്കിൽ സംസാരമായിക്കൊണ്ടിരിക്കുന്ന ഒരു പക്ഷേ ഈ ഒരു വീക്കെൻഡിൽ എല്ലാവരും അല്ലെങ്കിൽ ഈ ഒരു വീക്കിൽ എല്ലാവരും ഇനി കേൾക്കാൻ പോകുന്ന പാട്ടുകളിൽ ഒന്നാണ്. സോ ആ ഒരു പാട്ട് ഞങ്ങൾ കേട്ടാലോ. ആശ മൂവിലെ ട്രാക്കാണ് ദേ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ചിച്ചുവാണ് കൂടെയുള്ളത്. ടോപ് ടെന്നിൻ്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: നമ്പർ 5.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
2: എസ്സെൻസ് അബു സിദ്രാ മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500 4998.
4: Hi, this is Gautam Vasudev Menon.
0: You are listening to
4: Radio Sunil 91.7, and this is Qatar's favorite radio station.

0: It's time for Top 10.
1: സോ ടോപ്പ് ടെന്നിൽ നമ്മൾ ഇന്ത്യ ട്രാക്കുകൾ വിട്ടിട്ടൊരു കളിയില്ല. എല്ലാ ടോപ്പ് ടെന്നിലും എല്ലാ എപ്പിസോഡിലും ഒരു ഇൻഡിപെൻഡന്റ് ട്രാക്കുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ട്രാക്സ് ഉണ്ടാവും. ഇന്ന് രണ്ട് ഇൻഡിപെൻഡന്റ് പാട്ടുകളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. രണ്ടുപേരും നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഫേസുകളാണ്. ബാക്ക് ടു ടോപ്പ് ടെൻ വിത്ത് മീ ചിച്ചു. ആദ്യം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് കല്യാണി പാട്ടിന്റെ ട്രെൻഡ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കല്യാണിയിലൂടെ നമ്മളെയൊക്കെ കത്തിച്ച ആ ഒരാൾ അർജുന്റെ അടുത്തൊരു ട്രാക്ക് ഔട്ടായിട്ടുണ്ട്. നോക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പാട്ട്. സോ ആ ഒരു ട്രാക്ക് നമ്മൾ അതേ അങ്ങനെ കേൾക്കും. ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ലൈക്ക് പുതിയ വൈബിലുള്ളൊരു പാട്ടാണ്. ചില പുതിയ പാട്ടുകൾ കേൾക്കുമ്പോൾ എത്ര പേർക്ക് അത് ഇഷ്ടപ്പെടും എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ബട്ട് സ്റ്റിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമില്ലേ, ടോപ്പ് ടെൻ ബേസിക്കലി ഹിറ്റ് ലിസ്റ്റാണ്. അത് മാത്രമല്ല, നമ്മൾ എല്ലാ പാട്ടുകളും ഒരേപോലെ അക്സെപ്റ്റ് ചെയ്യണം, എല്ലാ പാട്ടുകളും ഒരേപോലെ കേൾക്കണം. അതിനുശേഷം നമുക്ക് വളരെ വ്യത്യസ്തമായുള്ള ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. ബട്ട് സ്റ്റിൽ എല്ലാ പാട്ടുകളും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. ഓരോ തവണ അല്ലെങ്കിൽ ഓരോ നാൾ കഴിയും തോറും എല്ലാത്തിലും മാറ്റം വരുന്നത് പോലെ പാട്ടുകളും ട്രെൻഡിലൊക്കെ മാറ്റം വരുമല്ലോ. ദെൻ ആ ഒരു പാട്ട് നമ്മൾ കേൾക്കും. ദെൻ എം സി കൂപ്പറിൻ്റെ വേവ് എന്നൊരു പാട്ട് കൂടെ ദേ വരുന്നുണ്ട്. ഈ രണ്ട് പാട്ടുകളെയും പ്രത്യേകത ഇൻഡിപെൻഡൻറ്റ് പാട്ടുകളാണ്. ആൻഡ് രണ്ട് ഡിഫറെൻറ്റ് മോഡിലുള്ള, രണ്ട് ഡിഫറെൻറ്റ് ജോണറിലുള്ള പാട്ടുകളാണ്. സോ ഈ പാട്ടുകൾക്ക് പിറകെ ഇതിൻ്റെ ഒരു ലൈക്ക് കീറുമുറിച്ചുള്ള പഠനങ്ങൾക്കൊക്കെ അപ്പുറം പാട്ട് കേൾക്കുക, രസമുണ്ടെങ്കിൽ വൈബ് ചെയ്യുക, ആ ഒരു സംഭവമാണ്. എന്തായാലും കഴിഞ്ഞൊരു വീക്കെൻഡ് ഒരുപാട് പേര് വൈബ് ചെയ്ത രണ്ട് പാട്ടുകൾ ദേ വരുന്നുണ്ട്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: നമ്പർ 4.

This is Radio Suno 91.7 FM, Qatar's favorite radio station. ചില പാട്ടുകളോട് നമുക്ക് ഇഷ്ടം തോന്നാനായിട്ട് പല കാര്യങ്ങളുണ്ട്. എനിക്ക് ചിലപ്പോൾ ആ പാട്ടിന്റെ വരികളായിരിക്കാം, അല്ലെങ്കിൽ ആ പാട്ടിന്റെ വിഷ്വലൈസേഷൻ ആയിരിക്കാം. ഇനി ചില സമയത്തൊക്കെ എനിക്ക് തോന്നാറുണ്ട് ചില പാട്ടുകൾ പ്രസന്റ് ചെയ്യുന്ന രീതികളുണ്ട്, പാട്ടുകളുടെ ടൈറ്റിൽ എഴുതി വരുന്ന രീതികൾ, അത് കണ്ടിട്ട് എനിക്കൊരു പാട്ടിനോട് ഇഷ്ടം തോന്നാറുണ്ട്. അങ്ങനെ രസമായിട്ട് തോന്നിയൊരു പാട്ടാണ്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ബാക്ക് ടു ടോപ് ടെൻ വിത്ത് മീ ചിച്ചു. നമ്രാസിന്റെ ചിൽ ചിരി എന്നുള്ളൊരു പാട്ടാണ്, ഒരു ഇൻഡിപെൻഡന്റ് ട്രാക്കാണ്. ഈ ഒരു പാട്ടും രസമുണ്ട് കേട്ടോ. ഈ പേര് പോലെ തന്നെ വളരെ ഡിഫറെന്റ് മോഡിൽ പോയിട്ടുള്ള ഒരു പാട്ടാണ്. പക്ഷെ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലേക്ക് ആ പാട്ട് കടക്കുന്ന പോലത്തെ ഒരു ഫീലല്ലേ. അങ്ങനെ എനിക്ക് വളരെ രസം തോന്നിയ ഒരു പാട്ടാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ വീക്കെൻഡിൽ ചില പാട്ടുകൾ നമ്മളെ വളരെ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ഹിറ്റ് ചെയ്യുന്നത്. അതായത് ചില പാട്ടുകൾ നമുക്കൊരു വൈബ് വരുമ്പോൾ, ചില പാട്ടുകൾ നമ്മളെ കൊണ്ട് കുറേ കാര്യങ്ങൾ ചിന്തിപ്പിച്ചേക്കാം, ചില കാര്യങ്ങൾ നമ്മളെ ഒന്ന് കുറേ വർഷം പിന്നിലേക്ക് കൊണ്ട് നിർത്തിയേക്കാം, ചില കാര്യങ്ങൾ നമ്മളെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചേക്കാം. അങ്ങനെ ഈ ചില ട്രാക്കുകൾക്ക് അല്ലെങ്കിൽ ഓരോ ട്രാക്കിനും ഓരോ മോഡാണ്, ഓരോ രീതിയാണ്. എന്തായാലും ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ വളരെ എന്താ പറയുക, ഒരു കൂൾ മൈൻഡിൽ ഒരു ഫ്ലോട്ടിംഗ് മോഡുണ്ടല്ലോ, അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും പോകാൻ പോകുന്നത്. എന്തായാലും നല്ലൊരു പാട്ട് ദേ വരുന്നുണ്ട്, രസമുള്ളൊരു പാട്ടാണ്, വൈബുള്ളൊരു പാട്ടാണ്. വിത്ത് മീ ചിച്ചു കേട്ട് കേട്ട് കൂട്ടുകൂടാം. അപ്പോൾ ഓറ പോവാതെ പാട്ട് കേട്ടോ, സ്റ്റേ ട്യൂൻഡ്. നമ്പർ 2.

0: റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഈ പാട്ടിന്റെ ട്രെൻഡ് സ്റ്റിൽ ഗോയിങ് ഓൺ ആണ്. ഇത് ഉടനെയൊന്നും ഈ ഒരു ട്രെൻഡ് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്ക് ടു ടോപ് ടെൻ ചിച്ചു ആണ് ഇവിടെ ഇങ്ങനെ കൂടിയുള്ളത്. ഓൺ യുവർ ഹാപ്പിനെസ് ആൻഡ് മ്യൂസിക്കൽ ഹോട്ട്ലൈൻ. സായി അഭയങ്കർ എന്നൊരു പേരിന്റെ പ്രത്യേകത ഈ റീസെന്റ് ആയിട്ട് നമ്മൾ കേട്ട ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള പേരുകളിൽ ഒന്നാണ്. എനിക്ക് അറിഞ്ഞുകൂടെ തമിഴിൽ നിന്ന് വരുന്ന പാട്ടുകളൊക്കെ അത് ഭയങ്കര ലൈക്ക് ബാക്ക് ടു ബാക്ക് ഹിറ്റുകളാണ്, ബാക്ക് ടു ബാക്ക് ട്രെൻഡുകളാണ്. ആ ഒരു അതിൻ്റെ ഒരു പിറകിലുള്ള സൈക്കോളജി എനിക്കങ്ങനെ മനസ്സിലാകുന്നില്ല. എന്തായാലും രതിമ എന്നുള്ള പാട്ടാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ ഒരു പാട്ട് ഓൾറെഡി ട്രെൻഡിങ് ആണ്, എത്ര റീക്രിയേഷൻ കാര്യങ്ങളാണെന്നോ. ഇതിനകത്ത് രതിമ കണക്ട് ചെയ്തുകൊണ്ട് ഒരു AI വീഡിയോ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായി. നമ്മുടെ ഗോഡ് ഫാദറിലെ ആനപ്പാർ അച്ചമ്മയും അഞ്ഞൂരാനും തമ്മിലുള്ള ആ ഒരു പ്രണയമുണ്ടല്ലോ, അതിനെ ഈ രതിമ മോഡിൽ വിഷ്വലൈസ് ചെയ്ത് കാണിച്ചൊരു AI വീഡിയോ കണ്ടപ്പോൾ രസമായിട്ട് തോന്നി, ഒരുപാട് പേര് ഷെയർ ചെയ്തുകൊണ്ടു. ശരിക്കും AI എന്ന് പറയുന്നത് ഇന്നേവേ ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ഒരിക്കലും നടക്കാത്ത എന്നാൽ നമ്മൾ വിചാരിക്കുന്ന ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, അതിനൊരു വിഷ്വലൈസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതാണ് ഈ ഒരു പാട്ട്. ലൈക്ക് ഈ ഒരു വിഷ്വലൈസേഷൻ, ഈ ഒരു ഗോഡ് ഫാദർ കണക്ട് ചെയ്തിട്ടുള്ള AI ക്രിയേഷൻ, അങ്ങനെയുള്ള കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലേ? അത് രസമാണല്ലേ. ഓക്കെ, എന്തായാലും ഈ ഒരു പാട്ടോടെ നമ്മൾ കേൾക്കും. ഈ പാട്ടാണ് ഇന്നത്തെ ടോപ്പ് ടെന്നിലെ ദ വെരി ലാസ്റ്റ് ട്രാക്ക്. ഇന്നത്തെ നമ്മുടെ ടോപ്പ് ടെന്നിൻ്റെ വൈൻഡപ്പ് ട്രാക്കും രതിമ എന്നുള്ള പാട്ടാണ്. യെസ്, സോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ ഒരു പാട്ട് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ്. തൽക്കാലത്തേക്ക് നമ്മളെ വീക്കെൻഡ് വൈൻഡപ്പർ വൈൻഡപ്പ് ചെയ്ത് ഞാൻ അങ്ങടേക്ക് ഇറങ്ങുന്നു. നമുക്ക് ഇനി അടുത്ത വീക്കെൻഡ് വീണ്ടും കുറച്ച് കിടക്കൻ പാട്ടുകളുമായിട്ട് കേട്ടുമുട്ടാം. സോ ഷോയെക്കുറിച്ചുള്ള ഒപ്പീനിയൻ ആയിക്കോട്ടെ, കാര്യങ്ങളായിക്കോട്ടെ, മെസ്സേജ് അയക്കാൻ മറക്കണ്ട കേട്ടോ. മൈ ഇൻസ്റ്റാ ID RJ Chichu CHICHU. ഇന്നലെ നമസ്കാരം, ഇപ്പോൾ സലാം, കൽക്കേലി, ശുക്രിയ, നാളേക്ക് വണക്കം, ലവ് യു ഓൾ. Number 1.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രൊമോഷൻ September 10 to 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റോയിൽ നിന്ന് മാത്രം.
3: ഹൈ, ഞാൻ രജിഷ വിജയൻ.
4: യു ആർ ലിസണിംഗ് ടു
3: Radio Suno 91.7 FM.

0: ആക്ഷൻ
1: മോനെ ദിനേശ അതിമോഹമാണ് അതിമോഹം
0: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല ഓ ഡ്രാമ
2: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ
3: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
4: Malabar Gold and Diamonds in the Puthiya showroom, ippol Abu Hamur Safari Mallilum. Ningalude paliya swarnabharanangal evide ninnu vaangiyadanengilum oru nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu maatram.
5: Hi, this is Prithviraj. Kalikkumbo irangi kalichana sare sheelam.
6: You are listening to Radio
7: ചെന്നൈ
8: എന്താട്ടോ പോതുമാക്കളുണ്ട്.

ഇന്ത്യയിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പ്.

റേഡിയോ സുനോ 91.7 FM റേഡിയോ സുനോ 91.7

0: is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on
2: Huawei App Gallery.
3: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി
1: എൻഹാൻസിംഗ് യുവർ എവരിഡേ.
3: കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
4: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
5: Goes to A.R. Rahman.
6: Hi, this is A.R. Rahman.
7: You're listening to Radio Suno.
6: Listen to my songs on Radio Suno 91.7 FM. Ketu ketu kutkudum.

0: റേഡിയോ സുനോ 91.7 FM,
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
3: Joy Alukas 917 evenings
4: presented by Joy Alukas, world's favorite jeweler,
5: powered by
6: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de rizhi ariyam. Call 4001707.
7: And
8: Marza Hypermarket, be fresh, be you. Visit your nearest store today.

0: ന്യൂസ് സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
2: നമസ്കാരം, ഞാൻ നിങ്ങളുടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട്

सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: सुनो 91.7 FM,
1: Qatar's favorite radio station.